0: ദീപം.
1: അസുഖബാധിതയായ മകൾക്ക് രക്തമന്വേഷിച്ച് വൈദികൻ ആശുപത്രി വരാന്തയിലൂടെ അറിഞ്ഞു വരികയാണ്. അപ്പോഴാണ് ഒരു ഏജന്റ് പ്രത്യക്ഷപ്പെട്ടത്. അയാളോട് കാര്യം പറഞ്ഞപ്പോൾ അപൂർവ ഗ്രൂപ്പ് ആയതിനാൽ 5000 രൂപ വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് നിവൃത്തിയില്ലെന്ന് പറഞ്ഞെങ്കിലും ഏജന്റ് സമ്മതിച്ചില്ല. എങ്ങനെയൊക്കെയോ പണമുണ്ടാക്കി അദ്ദേഹം നൽകിയപ്പോൾ ഏജന്റ് രക്തം നൽകി. തന്റെ മകളെ കണ്ട് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോകണമെന്നായിരുന്നു വയോധികന്റെ അടുത്ത ആവശ്യം. മനസ്സില്ല മനസ്സോടെ അയാൾ മുറിയിലെത്തി. അപ്പോൾ മകൾ കൈകൂപ്പി പറഞ്ഞു, നിങ്ങൾ 1 രൂപ പോലും വാങ്ങാതെയാണ് രക്തം നൽകിയതെന്ന് അച്ഛൻ പറഞ്ഞു. നന്ദി. അല്പനേരം നിശ്ചലമായി പോയ ഏജന്റ് വയോധികനെ പുറത്തിറക്കി 5000 രൂപ തിരികെ നൽകിക്കൊണ്ട് പറഞ്ഞു, നിവൃത്തികേട് കൊണ്ടാണ് പണം വാങ്ങിയത്. കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ മറ്റു മാർഗമുണ്ടായിരുന്നില്ല. ആരും പുറമേ കാണുന്നത് പോലെയല്ല. എല്ലാവർക്കും അവരുടേതായ അതിജീവന കഥകളുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 16, കൊല്ലവർഷം 1201, മിഥുനം 32, വ്യാഴാഴ്ച. ഇന്ന് ലോക പാമ്പ് ദിനം. എല്ലാ വർഷവും ജൂലൈ 16 ലോക പാമ്പ് ദിനമായി ആചരിക്കുന്നത്. പാമ്പുകളെ കുറിച്ചുള്ള അവബോധം സമൂഹത്തിൽ വർദ്ധിപ്പിക്കാനും അവയെക്കുറിച്ചുള്ള അന്ധവിശ്വാസങ്ങളും അനാവശ്യമായ ഭയവും അകറ്റാനും ഈ ദിനം ലക്ഷ്യമിടുന്നു. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലും കൃഷിയിടങ്ങളിലെ എലി പോലുള്ള ജീവികളെ നിയന്ത്രിക്കുന്നതിലും പാമ്പുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെ ശത്രുക്കളായി കാണാതെ പ്രകൃതിയുടെ മിത്രങ്ങളായി കണ്ട് സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ദിനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയെ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ?
2: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ F90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ F90.
3: മോർണിംഗ് മോജോ.

0: You are listening to Ashraya FM 90, Nadinupam, Natargopam.
1: Time check.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി ആൻഡ് ദ ടൈം ഈസ് 7 o'clock.

0: மார்னிங் போஜோ.
1: Hey, hello, very good, good morning and welcome to Morning Mojo with me, RJ Sultana on Astria FM 90, Nadinuppam, Nattarkoppam. സ്റ്റുഡിയോകളിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു. കൃത്യം 1 മിനിറ്റ് ആയിരിക്കാണല്ലേ. ഇന്ന് അത്യാവശ്യം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ഒക്കെ ഉള്ളൊരു ദിവസമാണ്. ചിലർക്ക് ഇന്നൊരു തുടക്കത്തിൻ്റെ ദിവസമായിരിക്കാം, മറ്റു ചിലർക്ക് ഇന്നൊരു തിരക്കേറിയ ദിവസമായിരിക്കാം. എനിവേ, എന്താണെങ്കിലും ശരി, ഇനി നെക്സ്റ്റ് 10 മണി വരെ നിങ്ങൾക്ക് ഫുൾ ഓൺ എനർജി നൽകാൻ ഞാൻ കൂടെയുണ്ട്. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും നല്ല ഫ്രഷ് ആയിട്ട് ആ റേഡിയോയുടെ വോളിയൂം ഒക്കെ അങ്ങ് കൂട്ടി വെച്ചോളൂ. സോ വെൽക്കം, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ഫ്രം ദ മൂവി നരിവേട്ട.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: കടുത്ത വേനൽ ചൂട് അനുഭവപ്പെടുന്ന ഈ സാഹചര്യത്തിൽ പാമ്പുകൾ തണുപ്പ് തേടി വീടുകളിലേക്കും ജനവാസ മേഖലകളിലേക്കും എത്താൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കുക. വീടിനോട് ചേർന്നുള്ള പുൽക്കാടുകൾ, കരിയിലക്കൂട്ടങ്ങൾ, വിറക് കൂട്ടിയിട്ടിരിക്കുന്ന ഇടങ്ങൾ എന്നിവ കൃത്യമായി വൃത്തിയാക്കുക. വീടിന്റെ വാതിലുകൾക്കും ജനാലകൾക്കും താഴെയുള്ള വിടവുകൾ അടയ്ക്കുക. ചൂട് കാരണം ജനലുകൾ തുറന്നിടുമ്പോൾ നെറ്റുകൾ ഉപയോഗിക്കുന്നത് പാമ്പുകൾ ഉള്ളിൽ കടക്കുന്നത് തടയാൻ സഹായിക്കും. കിണറ്റിൽ നിന്നും വെള്ളം കോരുന്നതിന് മുമ്പ് കയറിലോ കപ്പിയിലോ പാമ്പോ മറ്റ് ഇഴജന്തുക്കളോ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഭക്ഷണാവശിഷ്ടങ്ങൾ അലക്ഷ്യമായി ഇടുന്നത് എലികളെ ആകർഷിക്കും. എലികളെ തേടി പാമ്പുകൾ വീടിനുള്ളിലെത്താൻ ഇത് കാരണമാകും. രാത്രിയിൽ പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും ടോർച്ച് കരുതുക. ഹെൽമെറ്റ്, ഷൂസ്, ചെരുപ്പുകൾ എന്നിവ വീടിന് പുറത്ത് അയച്ചു വെക്കുന്നവർ അവ ധരിക്കുന്നതിന് മുമ്പ് പാമ്പുകൾ കയറിയിരിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ നന്നായി കുടഞ്ഞു നോക്കുക. വാഹനങ്ങളിൽ ഇഴജന്തുക്കൾ കയറിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. വേനൽക്കാലത്ത് തറയിൽ പായ വിരിച്ചുറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. വീടിന്റെ വരാന്തയിലും ഉമ്മറത്തും വെച്ചിരിക്കുന്ന ചെടിച്ചട്ടികൾക്കിടയിൽ നനവും തണുപ്പുമുള്ളതിനാൽ പാമ്പുകൾ ഒളിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. പാമ്പുകടിയേറ്റാൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വിഷം വ്യാപിക്കുന്നത് പരമാവധി തടയാനുള്ള പ്രഥമ ശുശ്രൂഷയാണ് പ്രാഥമിക ലക്ഷ്യം. പാമ്പ് കടിയേറ്റെന്ന് മനസ്സിലായാൽ ഒരു കാരണവശാലും പരിഭ്രാന്തരാകുകയോ കടിയേറ്റ വ്യക്തിയെ പേടിപ്പിക്കുകയോ ചെയ്യരുത്. പേടിച്ചാൽ രക്തയോട്ടം കൂടുകയും അതുവഴി വിഷം ശരീരത്തിൽ പെട്ടെന്ന് വ്യാപിക്കുകയും ചെയ്യും. ശരീരം അനക്കരുത്. സൗകര്യപ്രദമായി ഇരുത്തുക. ബോധം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ തറയിൽ ചരിച്ചു കിടത്തുക. കടിയേറ്റ വ്യക്തിയെ ഒരു നിരപ്പായ പ്രതലത്തിൽ കിടത്തുക. മുറിവിൽ അമർത്തുകയോ മുറിവുണ്ടാക്കി രക്തം കളയാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. മുറിവിന് മുകളിലായി കയറോ തുണിയോ മുറുക്കി കെട്ടേണ്ടതില്ല. ഇത് രക്തയോട്ടം തടസ്സപ്പെടുത്തി കോശങ്ങൾ നശിക്കുന്നതിന് കാരണമാകും. കടിയേറ്റ ആളെ എത്രയും വേഗം ആന്റി സ്നേക് വനം ലഭ്യമായ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കേണ്ടതാണ്. പാമ്പുകടിയേറ്റാൽ ശാസ്ത്രീയ ചികിത്സാ രീതികൾ മാത്രം പിന്തുടരുക.

ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. വ്യാപാരം, പ്രതിരോധം, ഹരിത ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ധാരണ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇരുപക്ഷത്തിനും ഗുണം ചെയ്യുന്ന സന്തുലിതമായ കരാറാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിലെ ചരക്ക് ഗതാഗതം കടൽ മാർഗമാക്കിയാൽ ചെലവ് നാലിലൊന്നായി കുറയ്ക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതിയ ബീറ്റ പതിപ്പ് പുറത്തിറക്കി റെയിൽവേ മന്ത്രാലയം. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ഫൈനലിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും. വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ഹരിയാനയിലെ ജിന്ദിൽ രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ജിൻഡ് സോനിപത് പാതയിലാണ് ട്രെയിൻ സർവീസ് നടത്തുക. തുടർന്ന് ഏകദേശം 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഉച്ചകഴിഞ്ഞ് ചണ്ഡീഗഡ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പഞ്ചാബിലെ ജലന്ധറിൽ 5,470 കോടി രൂപയുടെ പദ്ധതികളും ശ്രീ മോദി നാടിന് സമർപ്പിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഹരിത ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ധാരണയായി. ഇന്നലെ ബ്രസൽസിൽ നടന്ന ഇന്ത്യ ബെൽജിയം തന്ത്രപ്രധാന ചർച്ചയുടെ ആദ്യ യോഗത്തിലാണ് തീരുമാനം. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ബെൽജിയം ഉപപ്രധാനമന്ത്രി മാക്സിം പ്രവോട്ടും ചർച്ചയ്ക്ക് സംയുക്തമായി അധ്യക്ഷത വഹിച്ചു. ചർച്ചയുടെ ഭാഗമായി ഫെഡറേഷൻ ഓഫ് ബെൽജിയൻ എന്റർപ്രൈസസിൽ ഇന്ത്യ EU ബിസിനസ് ഫോറവും സംഘടിപ്പിച്ചു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇരുപക്ഷത്തിനും ഒരുപോലെ ഗുണകരമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. എല്ലാ മേഖലകൾക്കും വൻ മുന്നേറ്റം നൽകുന്ന സന്തുലിതമായ കരാറാണിതെന്ന് ബ്രസൽസിൽ നടന്ന ഇന്ത്യ EU വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിന് ശേഷം അദ്ദേഹം വ്യക്തമാക്കി. വൈവിധ്യപൂർണമായ വിതരണ ശൃംഖലകൾ കെട്ടിപ്പടുക്കാനും ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും പ്രതിജ്ഞാബദ്ധരാണെന്നും ശ്രീ ഗോയൽ കൂട്ടിച്ചേർത്തു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗം ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാർ മെച്ചപ്പെടുത്താൻ സഹായകമാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രസൽസിൽ നടന്ന മൂന്നാമത്തെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള പരസ്പര വിശ്വാസം വളർന്നുവരുന്നതിന്റെ ഉദാഹരണമാണ് വ്യാപാരത്തിലും സാങ്കേതികവിദ്യയിലും സഹകരണം ശക്തിപ്പെടുന്നതെന്നും ജയശങ്കർ വ്യക്തമാക്കി. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 127,500 കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ പദ്ധതിക്കും കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 5 വർഷത്തെ കാലാവധിയുള്ള മൊബൈൽ പദ്ധതിയിലൂടെ 60,000 നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. കേരളത്തിന്റെ വരുമാനമുയർത്താൻ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള സമഗ്ര മിഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് റോഡിലൂടെയുള്ള ചരക്ക് ഗതാഗതം കടൽ മാർഗമാക്കിയാൽ ചെലവ് നാലിലൊന്നായി കുറയ്ക്കാൻ സാധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. അമേരിക്കയിലെ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന രണ്ടാം സെമിഫൈനലിൽ 2-1 അർജന്റീനയുടെ മുന്നേറ്റം. ഞായറാഴ്ച അർദ്ധരാത്രി 12:30 നടക്കുന്ന ഫൈനലിൽ അർജന്റീന സ്പെയിനിനെ നേരിടും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഗോൾരഹിത ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിൽ കളി തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ലീഡ് നേടി. കളിയിൽ ഇംഗ്ലീഷ് ആധിപത്യം സംഭവിക്കാൻ പോകുന്നു എന്ന സൂചന വന്നെങ്കിലും പൊടുന്നനെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ക്യാപ്റ്റൻ മെസ്സി രണ്ടും കൽപ്പിച്ച പട നയിച്ചോടെ അർജന്റീനയുടെ ഗോൾ എന്നുറപ്പിച്ച രണ്ടവസരങ്ങൾ തുടർച്ചയായി വന്നു. ഇംഗ്ലീഷ് ഗോൾ കീപ്പർ ജോർദാൻ പീക്ക്ഫോർഡ് വളരെ പാടുപെട്ട് അവയെല്ലാം രക്ഷപ്പെടുത്തി. എന്നാൽ കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ മെസ്സി എടുത്ത കോർണറിൽ നിന്നും മികച്ചൊരു ലോങ് റേഞ്ചറിലൂടെ എൻസോ ഫെർണാണ്ടസ് ടീമിന് സമനില സമ്മാനിച്ചു. ഇഞ്ചുറി ടൈമിൽ മെസ്സി മെസ്സിയുടെ ഗംഭീരമായ ഒരു ക്രോസിൽ ലൗറ്റാരോ മാർട്ടിനസ് തലവെച്ചതോടെ അർജന്റീനയ്ക്കായി വിജയഗോൾ പിറന്നു. ഇനി ലോകം കാത്തിരിക്കുന്നത് മറ്റൊരു ത്രില്ലർ പോരിന്, അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള കിരീട പോരാട്ടത്തിനായി.
0: ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതവും ഉപയോക്തൃ സൌഹൃദവുമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതിയ ബീറ്റ പതിപ്പ് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കി. അനാവശ്യമായ ക്യാപ്ചകൾ, പോപ്പപ്പുകൾ, ഗ്രാഫിക് തുടങ്ങിയവ ഒഴിവാക്കുകയും ടിക്കറ്റ് ബുക്കിംഗ് ഘട്ടങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള വെബ്സൈറ്റിന്റെ ഹോം പേജിൽ ബീറ്റ പതിപ്പിലേക്കുള്ള ലിങ്ക് ലഭ്യമാണ്. ഉപയോക്താക്കൾക്ക് പുതിയ വെബ്സൈറ്റ് സംബന്ധിച്ച പരാതികളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാൻ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി 15 ഓഗസ്റ്റ് വരെ ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനാലാണ് നിരോധനമെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉത്തരവിൽ അറിയിച്ചു. ജക്കാർത്തയിൽ നടന്ന ഏഷ്യൻ അണ്ടർ 19 അണ്ടർ 23 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ 3 ഇന്ത്യൻ വനിതകൾക്ക് സ്വർണം, 10 പേർ വെള്ളി മെഡലുകൾ നേടി. അണ്ടർ 19 51 കിലോഗ്രാം വിഭാഗത്തിൽ ചന്ദ്രിക പൂജാരിയും 57 കിലോഗ്രാം വിഭാഗത്തിൽ പ്രാച്ചിയും സ്വർണം നേടി. അണ്ടർ 23 54 കിലോഗ്രാം വിഭാഗത്തിൽ നിഷയ്ക്കാണ് സ്വർണം. 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വൈകുന്നേരം 5:30 വെയ്സിൽ നടക്കും. ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചിരുന്നു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇറാനെതിരെ ആക്രമണങ്ങൾ ശക്തമാക്കിയതായി US സൈന്യം അറിയിച്ചു. അമേരിക്കൻ വ്യോമാക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇറാനുമേൽ US നാവിക ഉപരോധവും ഏർപ്പെടുത്തിയിരുന്നു. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കത്തിന് ശാശ്വത പരിഹാരം. ഉന്നതിയിലെ 7 കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം ഇന്ന് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: വർഷങ്ങളായി വിവിധ തലങ്ങളിൽ ശ്രമങ്ങൾ നടന്നിട്ടും ഫലമുണ്ടാകാതിരുന്ന പ്രശ്നത്തിൽ സർക്കാർ ഇടപെട്ടതോടെയാണ് കുടുംബങ്ങൾക്ക് സ്വന്തം മണ്ണിൽ വീടൊരുക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. സ്പോൺസർഷിപ്പ് അടിസ്ഥാനത്തിൽ സർക്കാർ മുൻകൈയെടുത്ത് 1 വർഷത്തിനുള്ളിൽ 1000 ചതുരശ്ര അടിയിൽ കുറയാത്ത 7 ആധുനിക വീടുകളാണ് നിർമ്മിച്ചു നൽകുക. വീടുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ നിലവിലെ വീടുകളിൽ തന്നെ താമസിക്കാൻ കുടുംബങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഓരോ വീട്ടിലേക്കും 3 മീറ്റർ വീതിയിലുള്ള പ്രവേശന വഴിയും സംരക്ഷണ മതിലും നിർമ്മിക്കും.
0: തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകി. 2001 ഓഡിറ്റ് റിപ്പോർട്ടിൽ 46 ലക്ഷത്തിന്റെ ക്രമക്കേടാണ് കണ്ടെത്തിയത്. കർക്കിടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. രാമായണ മാസാചരണം പ്രമാണിച്ച് തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസിനായി മാത്രം 55 KSRTC ബസ്സുകൾ സർവീസ് നടത്തും. അരുണാചൽ പ്രദേശ്, പശ്ചിമബംഗാൾ, ഒഡീഷ എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കുകിഴക്കൻ മേഖലയിലും ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗ മുന്നറിയിപ്പുമുണ്ട്. ഒഡീഷയിലെ പുരിയിൽ ലോകപ്രശസ്തമായ രഥയാത്ര ഇന്ന് നടക്കും. പുരി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ഏകദേശം 3 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ശ്രീ ഗുണ്ടിജ ക്ഷേത്രത്തിൽ യാത്ര സമാപിക്കും. 9 ദിവസത്തിന് ശേഷം മടക്കയാത്ര ആരംഭിക്കും. രഥോത്സവത്തിൽ വൻ ജനപങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതിനാൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൌണ്ടേഷനും അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റിയും തിരുവനന്തപുരം റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ ക്ലസ്റ്ററും സംയുക്തമായി സംഘടിപ്പിക്കുന്ന TRICX ഇംപാക്ട് റിസർച്ച് കോൺക്ലേവ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് പരിപാടി. കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ സംസ്കാരം വളർത്തുന്നതിനുമായി നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി TE സിദ്ദിഖ് നാളെ കൽപ്പറ്റയിൽ നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലായി പഴവർഗ പോഷക തോട്ടങ്ങൾ സ്ഥാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ സെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. വ്യാപാരം, പ്രതിരോധം, ഹരിത ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ധാരണ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇരുപക്ഷത്തിനും ഗുണം ചെയ്യുന്ന സന്തുലിതമായ കരാറാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിലെ ചരക്ക് ഗതാഗതം കടൽ മാർഗമാക്കിയാൽ ചെലവ് 4-ൽ 1 കുറയ്ക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതിയ ബീറ്റ പതിപ്പ് പുറത്തിറക്കി റെയിൽവേ മന്ത്രാലയം. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ഫൈനലിൽ.
5: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
7: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
6: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
8: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
9: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: மார்னிங் மோஜோ.
1: Once again, we are back on Morning Mojo with me, RJ Sultana, on Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു, കൃത്യം 42 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. നമുക്കെല്ലാവർക്കും ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക വികാരമാണല്ലേ. കഴിഞ്ഞൊരു മാസമായി നമ്മൾ ഓരോരുത്തരും ഓരോ പാസിലും ഗോളിലും ശ്വാസമൊക്കെ ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കുകയായിരുന്നല്ലേ. ആ ഒരു ആവേശത്തിന് ഒരു വിരാമം ഇട്ടുകൊണ്ട് കാൽപ്പന്ത് ലോകം ഇനി നോക്കുന്നത് അവൻപൻ ഫൈനലിലേക്കാണ്. ഇംഗ്ലണ്ടിനെ തകർത്ത് അർജന്റീന ഫൈനലിൽ സീറ്റ് ഓൾറെഡി ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കളി മാറുകയാണ്. എതിരാളികളായി സ്പെയിൻ കൂടി എത്തുമ്പോൾ ഈ വരുന്ന ജൂലൈ 19 അറിയാൻ സാധിക്കും ആരാകും ആ കിരീടത്തിൽ മുത്തമിടുക എന്നുള്ളത്. അർജന്റീനയോ അതോ സ്പെയിനോ, ആ ചോദ്യം ഇപ്പോൾ ഓരോ ഫുട്ബോൾ പ്രേമികളുടെയും മനസ്സിൽ ഇങ്ങനെ തിളച്ചു മറിയുന്ന ഒരു ടൈമാണല്ലേ. അപ്പൊ നമുക്കും വെയിറ്റ് ചെയ്ത് നിൽക്കാം ആരാണ് ഫൈനലിൽ എത്തുക എന്നുള്ള കാര്യം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ഓസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കടുത്ത വേനൽച്ചൂട് അനുഭവപ്പെടുന്ന ഈ സാഹചര്യത്തിൽ പാമ്പുകൾ തണുപ്പ് തേടി വീടുകളിലേക്കും ജനവാസ മേഖലകളിലേക്കും എത്താൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കുക. വീടിനോട് ചേർന്നുള്ള പുൽക്കാടുകൾ, കരിയിലക്കൂട്ടങ്ങൾ, വിറക് കൂട്ടിയിട്ടിരിക്കുന്ന ഇടങ്ങൾ എന്നിവ കൃത്യമായി വൃത്തിയാക്കുക. വീടിന്റെ വാതിലുകൾക്കും ജനാലകൾക്കും താഴെയുള്ള വിടവുകൾ അടയ്ക്കുക. ചൂട് കാരണം ജനലുകൾ തുറന്നിടുമ്പോൾ നെറ്റുകൾ ഉപയോഗിക്കുന്നത് പാമ്പുകൾ ഉള്ളിൽ കടക്കുന്നത് തടയാൻ സഹായിക്കും. കിണറ്റിൽ നിന്നും വെള്ളം കോരുന്നതിനു മുമ്പ് കയറിലോ കപ്പിയിലോ പാമ്പോ മറ്റ് ഇഴജന്തുക്കളോ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഭക്ഷണാവശിഷ്ടങ്ങൾ അലക്ഷ്യമായി ഇടുന്നത് എലികളെ ആകർഷിക്കും. എലികളെ തേടി പാമ്പുകൾ വീടിനുള്ളിലെത്താൻ ഇത് കാരണമാകും. രാത്രിയിൽ പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും ടോർച്ച് കരുതുക. ഹെൽമെറ്റ്, ഷൂസ്, ചെരുപ്പുകൾ എന്നിവ വീടിന് പുറത്ത് അഴിച്ചു വെക്കുന്നവർ അവ ധരിക്കുന്നതിന് മുമ്പ് പാമ്പുകൾ കയറിയിരിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ നന്നായി കുടഞ്ഞു നോക്കുക. വാഹനങ്ങളിൽ ഇഴജന്തുക്കൾ കയറിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. വേനൽക്കാലത്ത് തറയിൽ പായ വിരിച്ചുറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. വീടിന്റെ വരാന്തയിലും ഉമ്മറത്തും വെച്ചിരിക്കുന്ന ചെടിച്ചട്ടികൾക്കിടയിൽ നനവും തണുപ്പുമുള്ളതിനാൽ പാമ്പുകൾ ഒളിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. പാമ്പുകടിയേറ്റാൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വിഷം വ്യാപിക്കുന്നത് പരമാവധി തടയാനുള്ള പ്രഥമ ശുശ്രൂഷയാണ് പ്രാഥമിക ലക്ഷ്യം. പാമ്പ് കടിയേറ്റെന്ന് മനസ്സിലായാൽ ഒരു കാരണവശാലും പരിഭ്രാന്തരാകുകയോ കടിയേറ്റ വ്യക്തിയെ പേടിപ്പിക്കുകയോ ചെയ്യരുത്. പേടിച്ചാൽ രക്തയോട്ടം കൂടുകയും അതുവഴി വിഷം ശരീരത്തിൽ പെട്ടെന്ന് വ്യാപിക്കുകയും ചെയ്യും. ശരീരം അനക്കരുത്. സൗകര്യപ്രദമായി ഇരുത്തുക. ബോധം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ തറയിൽ ചരിച്ചു കിടത്തുക. കടിയേറ്റ വ്യക്തിയെ ഒരു നിരപ്പായ പ്രതലത്തിൽ കിടത്തുക. മുറിവിൽ അമർത്തുകയോ മുറിവുണ്ടാക്കി രക്തം കളയാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. മുറിവിന് മുകളിലായി കയറോ തുണിയോ മുറുക്കി കെട്ടേണ്ടതില്ല. ഇത് രക്തയോട്ടം തടസ്സപ്പെടുത്തി കോശങ്ങൾ നശിക്കുന്നതിന് കാരണമാകും. കടിയേറ്റ ആളെ എത്രയും വേഗം ആന്റി സ്നേക് വനം ലഭ്യമായ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കേണ്ടതാണ്. പാമ്പു കടിയേറ്റാൽ ശാസ്ത്രീയ ചികിത്സാ രീതികൾ മാത്രം പിന്തുടരുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashriya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോകളൊക്കെ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പൊ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ എഡ്യൂക്കേഷൻ സെഗ്മെന്റ് ആണ് ഇനി കുറച്ച് നേരത്തേക്ക് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. എല്ലാം തന്നെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങളിപ്പോൾ 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ഏത് കോഴ്സ് എടുക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ കരിയറിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർക്കായി ട്രിവാൻഡ്രം IHRD മോഡൽ ഫിനിഷിംഗ് സ്കൂൾ ഒരു സുവർണ അവസരം ഒരുക്കിയിരിക്കുകയാണ്. DCA, ലൈബ്രറി സയൻസ്, ഡാറ്റ എൻട്രി, PGDCA തുടങ്ങിയ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 6 മാസം മുതൽ 1 വർഷം വരെയാണ് കോഴ്സുകളുടെ കാലാവധി. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജോലി തിരക്കുകൾക്കിടയിലും പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കായി ഓൺലൈൻ ക്ലാസ്സുകളും ലഭ്യമാണ് എന്നതാണ്. SSLC, പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി യോഗ്യതയുള്ള ആർക്കും ഇതിൽ ചേരാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുമായി നേരിട്ട് ട്രിവാൻഡ്രം PMG ജംഗ്ഷനിലുള്ള സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയം ക്യാമ്പസിലെ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യാം ടു ദ നമ്പർ 9567298330, 9567298330. So keep on listening to Ashriya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
5: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തു. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗാ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് SR നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921460026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

വരെ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ കേരള സർവകലാശാലയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള https://admissions.kerala-university.ac.in എന്ന വെബ്സൈറ്റോ FYUGP 2026 എന്ന ലിങ്കിലൂടെയും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ 8281883058 എന്ന നമ്പറിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡിഗ്രിക്ക് അഡ്മിഷനായിട്ട് കാത്തിരിക്കുന്ന എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ആസ്ട്രിയ FM 90 ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഈ മോർണിംഗ് മോജോയിൽ 8:30 മുതൽ 9 മണി വരെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണല്ലേ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും വിഷസും കാര്യങ്ങളും ഒക്കെ അറിയിക്കുവാനുണ്ടെങ്കിൽ വിളിക്കാം ടു ദി നമ്പർ 0474291900 0474291909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസും കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490909 5269499. So keep on listening to Astria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു. കൃത്യം 33 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ ആസ്ട്രിയ എഫ് എം 90 മോർണിംഗ് മോജോയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, 8:30 മുതൽ 9 മണി വരെ നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെന്റ് ആണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും വിഷസും കാര്യങ്ങളും അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കാം ടു ദ നമ്പർ 0474 2919 0 0 4 7 4 2 9 1 9 0. വിളിച്ച് മാത്രമല്ല മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490 0 0 9 5 2 6 6 4 9 0 9 0. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ലക്ഷ്മിയാണ്. ലക്ഷ്മി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, സ്നേഹമുള്ള സൗഹൃദങ്ങൾ എന്നും തണലായിരിക്കട്ടെ, ഒത്തിരി സ്നേഹത്തോടെ നല്ലൊരു ദിനം നേരുന്നു, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാണ് ലക്ഷ്മി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ലക്ഷ്മിക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദിവസമായിരിക്കട്ടെ എന്ന് വിഷ് ചെയ്യുകയാണ്. ലക്ഷ്മിക്കും ഒരുപാട് ഇതുപോലുള്ള തണലാകുന്ന നല്ല സുന്ദരമായിട്ടുള്ള സൗഹൃദങ്ങളും കൂടെ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജിലോട്ട് പോകാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് മുഹമ്മദ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഗുഡ് മോർണിംഗ് റേഡിയോ ആശ്രയ, പരസ്പരമുള്ള സ്നേഹത്തെക്കാൾ എത്രയോ വലുതാണ് പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളത്. ഇന്നലെ 43rd വിവാഹവാർഷികം ആഘോഷിച്ച് റേഡിയോ സുഹൃത്തായിട്ടുള്ള ഏറ്റുമാനൂർ നാരായണേട്ടിനും ഇന്ദിര ചേച്ചിക്കും മറ്റ് വിവാഹവാർഷികം ജന്മദിനം ഉള്ള എല്ലാവർക്കും ആശംസകളും നന്മകളും നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഇത്ര കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണല്ലേ. ശരിക്കും പറഞ്ഞാൽ പരസ്പരമുള്ള സ്നേഹത്തെക്കാൾ എത്രയോ വലുതാണ് പരസ്പരം നമുക്ക് നമ്മുടെ ഒപ്പമുള്ള ആളുകളെ മനസ്സിലാക്കുവാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാവരെയും മനസ്സിലാക്കാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ഇന്നലെ 43rd വിവാഹവാർഷികം ആഘോഷിച്ച് ഏറ്റുമാനൂർ നാരായണേട്ടനും ഇന്ദിര ചേച്ചിക്കും ആസ്ട്രിയ എഫ് എം 90 പേരിൽ നല്ലൊരു ബിലേറ്റഡ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്യുകയാണ്. ഇനിയും ഒരുപാട് വർഷം ഇതുപോലെ തന്നെ സന്തോഷമായിട്ട് ജീവിക്കാൻ രണ്ടുപേർക്കും സാധിക്കട്ടെ. അതുപോലെ തന്നെ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ടും വിഷസും അറിയിച്ച് മുഹമ്മദ് ചേട്ടും നല്ലൊരു വ്യാഴാഴ്ച ദിവസം വിഷ് ചെയ്യുകയാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വിളിച്ചുകൊണ്ടും മെസ്സേജ് അയച്ചും വിഷസും കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ള GMC Frozen Foods-ൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astrea FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു, കൃത്യം 46 മിനിറ്റ് ആയിരിക്കാണ്. അപ്പോൾ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെന്റ് നടക്കുന്ന ടൈമാണ്. നമുക്ക് ആദ്യം തന്നെ ഒരു മെസ്സേജസ് കൂടി വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് മോർണിംഗ്, ജൂലൈ 16 വ്യാഴാഴ്ച ദിവസമാണ് ഇന്ന്. മിഥുന മാസത്തിലെ അവസാന ദിനമാണ്. നാളെ രാമായണ മാസാരം ഇന്നത്തെ ദിനവും വരാനിരിക്കുന്ന നാളുകളും എല്ലാം അനുഗ്രഹങ്ങളും നന്മകളും നിറഞ്ഞതാവട്ടെ. ഹാപ്പി വ്യാഴാഴ്ച എന്ന് പറഞ്ഞൊരു പിക്ചർ മെസ്സേജ് ആണ് നമുക്ക് മനോജ് ചേട്ടൻ അയച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷസ് അറിയിച്ച് മനോജ് ചേട്ടനും നല്ലൊരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഏത് കുരിരുളിനെയും തുളച്ച് കടന്നു വരാനുള്ള ശക്തി വെളിച്ചത്തിനുണ്ട്. അതാണ് ഓരോ പ്രഭാതവും നമുക്ക് തരുന്ന പാഠം. ഇരുൾ മാറ്റി പ്രകാശം എത്തുമ്പോലെ ദുഃഖങ്ങൾക്ക് ശേഷം സന്തോഷവും നമ്മെ കാത്തിരിക്കുന്നുണ്ടെന്ന് സാരം. ശുഭദിനം നേരുന്നു സുലൈ എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയല്ലേ? നമ്മൾ എത്ര ദുഃഖങ്ങൾ നമ്മൾ നേരിടുന്നുണ്ടെങ്കിലും അറ്റ് എൻഡ് ഓഫ് ദി ഡേ നമുക്ക് എവിടെയെങ്കിലും ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. നമ്മളിപ്പോൾ അനുഭവിക്കുന്നതിനെല്ലാം തന്നെ നമ്മളിങ്ങനെ കാത്തിരുന്നാൽ നമുക്ക് അതിനേക്കാൾ നല്ല, മികച്ച, നല്ല സന്തോഷമുള്ള നിമിഷങ്ങൾ നമ്മെ തേടി വരും. അല്ലെ? ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വിഷസ് അറിയിച്ച് സുലൈ ചേട്ടനും നല്ലൊരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുകയാണ്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് റാംജി ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹലോ ആസ്ട്രിയ, ഞാൻ റാംജി. എൻ്റെ കൊച്ചുമക്കളായിട്ടുള്ള അനുപ്രിയക്കും റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എന്ന് പറഞ്ഞാണ് റാംജി ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. റാംജി ചേട്ടനും നല്ലൊരു വ്യാഴാഴ്ച ദിവസം വിഷ് ചെയ്യുകയാണ്. ഇനിയും ഒരുപാട് സമയമുണ്ട്, ഇനിയും ഒരുപാട് ടൈമുണ്ട്. ആ ഒരു ടൈമിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വിഷസും കാര്യങ്ങളും ഒക്കെ അറിയിക്കുവാനായി വിളിക്കുകയും ചെയ്യാം, മെസ്സേജ് അയക്കുകയും ചെയ്യാം. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-90-0-0-4-2-9-1-9-0. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസും കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490-0-9-0-9-5-2-6-4-9-0-9-0-9-6-4-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9- എല്ലാവർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
3: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astraya FM 90, Nadinopam, Natarkopam. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു. കൃത്യം 1 മിനിറ്റ് ആയിരിക്കണം, അതായത് നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് നമുക്ക് ഇതോടുകൂടി വൈൻഡപ്പിലോട്ട് പോകേണ്ട സമയമായിരിക്കണം. അതിന് മുന്നായി നമുക്ക് കുറച്ച് മെസ്സേജസ് കൂടി വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമണി ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: നമസ്കാരം ആശ്രയ ആൻഡ് സുൽത്താന, ഏവർക്കും സുഖമല്ലേ? നേരുന്നു ശുഭദിനം എന്ന് പറഞ്ഞാണ് തങ്കമണി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനൊരു വിഷസ് അറിയിച്ച് തങ്കമണി ചേച്ചിക്കും നല്ലൊരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതി ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ എഫ് എം, എന്റെ 4 മാസം ആയ സിദ്ധുമോന് നല്ലൊരു ദിവസം ആശംസിക്കാമോ? ഇപ്പോൾ കമന്ത് വീഴാൻ പഠിക്കുകയാണ് എന്ന് പറഞ്ഞാണ് രേവതി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും 4 മാസം പ്രായമുള്ള നമ്മുടെ സിദ്ധുമോന് ആശ്രയ എഫ് എം 90 പേര് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഒരുപാട് വർഷം മോന് ഇതേപോലെ തന്നെ സന്തോഷമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗീത ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് സുൽത്താന കുട്ടി, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു, ശുഭദിനം എന്ന് പറഞ്ഞാണ് ഗീത ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു വിഷസ് അറിയിച്ച് ഗീത ചേച്ചിക്കും നല്ലൊരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുകയാണ്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് വൈൻഡപ്പിലോട്ട് പോകുവാണ്. ഇനിയും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് അപ്ഡേറ്റ്സും ഒരുപാട് കിട്ടലും പാട്ടുകൾ കേൾക്കുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Morning, Mojo.
1: Once again, we are back on Morning Mojo with me, RJ Sultana, on Australia FM 90, Nadinopam, Natargopam. Studio clock le pol sabayam krithyam 9 mani kazhinju krithyam 14 minute aayirikkana. Ee swarnathinokke ippo entha vela alle kazhinju korchu divasamayittu vela ingane koranju varuvayirunnu ennu karuthi ippol odane swarnam vaangan pogunnavaraanengil cheriyoru nirashayundu kaaranam swarna vela veendum koodiyirikkana. Gramine 70 rupayanu vardhichirikkana adayathu ippol oru gramine 13,160 രൂപയും ഒരു പവന് ഒറ്റയടിക്ക് 560 രൂപ കൂടി കൂടിയിട്ടുണ്ട്. അതായത് ഒരു പവൻ ഇപ്പോൾ 105,280 രൂപയിലുമാണ് ഇപ്പോഴത്തെ ഇങ്ങനെ വില നിൽക്കുന്നത്. ജൂലൈ മാസം തുടങ്ങിയത് മുതൽ സ്വർണ്ണവില ഇങ്ങനെ ഒരു റോളർ കോസ്റ്റർ പോലെ കയറിയും ഇറങ്ങിയും ഒക്കെയാണ് നിൽക്കുന്നത്. രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങൾ തന്നെയാണ് ഇതിനൊക്കെ ഒരു മെയിൻ റീസൺ പോലും. അപ്പോൾ ഉടനെ സ്വർണം വാങ്ങാൻ പോകുന്നവരാണെങ്കിൽ ഈ ഒരു വിലയൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ കേട്ടൊരു ഇൻഫോർമേഷൻ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി കാണും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
4: Vilakkuravum gunamenmayum njangal nalkunna urappu.
5: Ella veetta avashyangalkkum Aljo oppumundu.
6: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil at Ummannur. Aljo, vilakkuravinte vismayam.
7: Yathrakal ini tension illade. Ningalude yathrakalkku avashyamaya air ticketing, visa service, hotel reservation, embassy attestation thudangiyavella kuranja chilavil easy aayi Fly Unique ലൂടെ. Fly Unique Travel and Tours, കൊട്ടാരക്കര.
1: മാധ്യമ ലോകത്ത് ഒരു മികച്ച കരിയർ ആണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ ഫ്ലവേഴ്സ് അക്കാദമിയുടെ കൊട്ടാരക്കര കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിൽ ജേർണലിസം കോഴ്സുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. 6 മാസത്തെ PG ഡിപ്ലോമ കോഴ്സുകൾ, ലൈവ് റിപ്പോർട്ടിംഗ്, ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ് എന്നിവ കുറഞ്ഞ ഫീസിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
8: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.

0: மார்னிங் மோஜோ.
1: Once again, we are back on Morning Mojo with me, RJ Sultana, on Astrea FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണോ എങ്കിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് PF അഥവാ പ്രൊവിഡന്റ് ഫണ്ടിന് പിന്നിലെ ഒരു മാറ്റം. ഇനി മുതൽ എല്ലാ ജീവനക്കാരും തങ്ങളുടെ ബേസിക് സാലറിയുടെ 12% തന്നെ നിർബന്ധമായും PFലേക്ക് അടയ്ക്കണം എന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. പകരം നിയമപ്രകാരമുള്ള ഏറ്റവും കുറഞ്ഞ തുകയായിട്ടുള്ള 1800 രൂപ മാത്രം മാസാമാസം PFലേക്ക് മാറ്റാനുള്ള ഒരു പുതിയ ഓപ്ഷൻ കൂടി ഇപ്പോൾ ലഭ്യമാണ്. ഇതുകൊണ്ട് എന്താണ് ഗുണമെന്ന് വെച്ചാൽ PF വിഹിതം കുറയ്ക്കാൻ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ശമ്പളം കൂടും. ഹോം ലോണുകളും കുട്ടികളുടെ പഠന ചെലവും ഒക്കെ ആയിട്ട് കഷ്ടപ്പെടുന്നവർക്ക് മാസം കുറച്ച് കൂടുതൽ ക്യാഷ് കയ്യിൽ വരുന്നത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലോ. പക്ഷേ ഇതിനൊരു ഓപ്പോസിറ്റ് സൈഡ് കൂടിയുണ്ട്. ഇപ്പോൾ കയ്യിൽ കൂടുതൽ പണം കിട്ടാൻ വേണ്ടി PF സംഭാവന കുറച്ചാൽ ഭാവിയിൽ റിട്ടയർമെന്റിന് ശേഷം നമുക്ക് കിട്ടേണ്ട വലിയൊരു സമ്പാദ്യമായിരിക്കും ഇതിലൂടെ കുറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മാത്രം നല്ലൊരു തീരുമാനമെടുക്കുക. കൂടുതൽ വിശേഷങ്ങളുമായി ഞാൻ ഇവിടെ തന്നെയുണ്ട്. സ്റ്റേ ട്യൂൺ ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തൂ. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് എസ് ആറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2,500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921466026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad Neyattankara, Kottarakara, Karunagappally.
3: Frozen foodukal thedi alayendathilla, antharashtra nilavaramulla frozen foodukal ishtamullathu GMC Frozen Foods-il ninnum thirinjedukkam. GMC Frozen Foods, Nirmala Hospital Building, Kunnakara, Adu Road, Kottarakara.
4: Ningal kettondirikkunnathu Aashray FM 90, Naadinoppam, Naattarkoppam.
5: Morning Mojo.
6: Yes, we are back on Morning Mojo with me, RJ Sultana, on Astrea FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മളൊക്കെ കടയിൽ പോകാറില്ലേ, ആ ഒരു ടൈമിൽ ഈ സാധനങ്ങളുടെ വിലയൊക്കെ കാണുമ്പോൾ എന്നാ വിലയാണ് എന്ന് തോന്നാറുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ആ തോന്നലൊന്നും വെറുതെയല്ല. കാരണം നമ്മുടെ രാജ്യത്തെ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ അഥവാ മൊത്തവില പണപ്പെരുപ്പം കഴിഞ്ഞ 2 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിലെ പ്രധാന വില്ലൻ ആരാണെന്നല്ലേ, നമ്മൾ നിത്യവും വാങ്ങുന്ന പച്ചക്കറികളുടെയും മറ്റ് ഫുഡ് ഐറ്റംസിന്റെയും വിലക്കയറ്റം തന്നെയാണ്. ഇന്ധനവിലയിൽ ചെറിയൊരു ആശ്വാസമൊക്കെ ഉണ്ടെങ്കിലും ഭക്ഷണ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നതാണ് നമ്മുടെ എല്ലാം പോക്കറ്റ് കാലിയാക്കുന്നത്. അപ്പൊ ഇനി ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുമ്പോഴൊക്കെ ഫാമിലി ബജറ്റ് പ്ലാൻ ചെയ്യുമ്പോഴും ഒക്കെ ഈ വിലക്കയറ്റത്തിന്റെ കാര്യം കൂടി ഒന്ന് മൈൻഡിൽ വെക്കുന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇനിയും കൂടുതൽ വിശേഷങ്ങളും ഒരുപാട് പാട്ടുകളും ഒക്കെയായി ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെയുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമതിലുള്ളപ്പോൾ.
4: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771771.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പൂലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
2: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
1: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
2: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു. കൃത്യം 51 മിനിറ്റ് ആയിരിക്കണം. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോ വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കണം. അപ്പൊ ഇന്നെന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോയിലൂടെ ഒരുപാട് അപ്ഡേറ്റ്സും ഒരുപാട് ഇൻഫോർമേഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു അല്ലേ. അപ്പൊ ഇനിയും എനിക്ക് പോകേണ്ട സമയമായിരിക്കണം. എന്തായാലും ആർ ജെ ശ്രീശാന്ത് അവിടെ റേഡിയോ വണ്ടിയുമായി ഇങ്ങനെ കട്ട വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് കിടിലം പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ, ആർ ജെ സുൽത്താന, സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി. ദ ടൈം ഇസ് 10 ഓ ക്ലോക്ക്.

0: ആശ്രയ എഫ്എം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ടു
1: പോകേണ്ടതാണ്.
2: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ്എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇനത്തിൽ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചന്തമുക്കിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 Nadinuppum Natarkuppum. Appo nammal angarde nammada chandamukkil ettina oru paadu pere parichayapettundirikkana. Dei thottadutha oru chetan undu. Chetan ennu parichayapadam cheta. Per enganeyanu?
1: Jithin.
0: Jithin cheta veedu adu thaniyano?
1: Adura.
0: Adura pradeshiyanu. Okay. Appo veettil aarekkundu?
1: Amma undu, achan undu, aniyan undu, wife undu, mall undu.
0: Ellarum happy aayittu povum.
1: Ellarum sugayittu irikkum.
0: Makalokke endha cheyyune?
1: Onnil padikkunnu.
0: Kochu makalaanal.
1: Adhe adhe.
0: ചേട്ടൻ അപ്പൊ എന്താ ചെയ്യുന്നത്?
1: ഞാന് സ്കൂളിൽ വണ്ടി ഓടിക്കുക.
0: സ്കൂൾ വാനാണോ?
1: അതെ, സ്കൂൾ വാനാണ്.
0: ഓക്കെ, എങ്ങനെ പോകുന്നു? ജോലിയൊക്കെ
1: വന്നു. പുതിയൊരു വണ്ടി എടുത്തതിന് പൂജ ചെയ്യാൻ വന്നേ.
0: അമ്പലത്തിൽ വന്നേ?
1: അമ്പലത്തിൽ വന്നേ.
0: ഓക്കെ, ശരി. ആ വഴി നിന്നപ്പോഴാണ് നമ്മൾ പിടിച്ച് സംസാരിപ്പിക്കുന്നല്ലേ.
1: അതെ അതെ.
0: പുതിയ വണ്ടിയാ?
1: പുതിയ വണ്ടിയാ.
0: ഇന്നടത്തേ ഉള്ളൂ. അടിപൊളി. ശരി, അപ്പൊ എന്തായാലും മുമ്പോട്ട് നല്ല ഓട്ടോ കിട്ടോട്ടെ.
1: ശരി, താങ്ക് യു.
0: അപ്പൊ എന്തുകൊണ്ടാണ് ഡ്രൈവിംഗ് ഫീൽഡ് തിരഞ്ഞെടുത്തത്?
1: കപ്പ കൊച്ചിലേക്ക് ഡ്രൈവിംഗ് ആയിരുന്നു, അതൊക്കെ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഡ്രൈവിംഗ് ഫീൽഡിലേക്ക് വന്നതാ.
0: ഓക്കെ, ചെറുപ്പകാലം മുതലേ അച്ഛനൊക്കെ എന്താണ് വളയം പിടിച്ച് നടന്നതാണ്. അപ്പം ആ ഒരു ഇൻസ്പിറേഷൻ ആണല്ലേ?
1: അതെ അതെ, തീർച്ചയായിട്ടും. അച്ഛനെ കണ്ട് പഠിച്ചതാണ്.
0: അച്ഛനെ കണ്ട് പഠിച്ചതാണ്? അച്ഛനാണ് വണ്ടി പഠിപ്പിച്ചത്?
1: അതെ അതെ, തീർച്ചയായിട്ടും.
0: ഓക്കെ, ശരി ശരി. അപ്പോഴേ എത്ര വർഷമായിട്ടുണ്ട് ഈ ഫീൽഡിൽ?
1: ഞാൻ 10 വർഷമായിട്ടുണ്ട്.
0: 10 വർഷമായി.
1: ഗൾഫിലൊക്കെ ആയിരുന്നു, പിന്നെ ഈ വന്നിവിടെ വണ്ടി ഓടിക്കുകയാണ്. ഇപ്പൊ
0: ഗൾഫിലെവിടെയായിരുന്നു?
1: ഗൾഫിൽ, സൗദിയിൽ.
0: സൗദിയിലായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാ കിങ് സൽമാന്റെ നാട്ടിൽ നിന്ന് തിരിച്ച് നമ്മുടെ കേരളത്തിൽ പോരുന്നത്?
1: സൗദിയിലാണെങ്കിൽ കുറച്ച് നാളൊക്കെ നിന്നേ ഉള്ളൂ. പപ്പയുടെ കൂടെ അവിടെ ഹൗസ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തായിരുന്നു, പിന്നെ ഞാൻ ഇങ്ങനെ നാട്ടിലോട്ട് വന്നു, പിന്നെ ഇവിടെ കല്യാണം കഴിച്ച് ഇവിടെ സെറ്റിൽ ആയി നിന്നേ.
0: ശരി ശരി. അപ്പൊ അവിടെയും ഡ്രൈവറായിരുന്നു?
1: അവിടെ വണ്ടി ഓടിക്കായിരുന്നു, ഹൗസ്
0: ഡ്രൈവറായിരുന്നു. ശരി. അപ്പോഴേ സൗദിയിലെ ഗൾഫ് കൺട്രീസിലെ ജീവിതവും ഇവിടുത്തെ ഡ്രൈവിംഗ് ജീവിതം തമ്മിൽ ഒരു വലിയ വ്യത്യാസം എന്താ?
1: അവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഓട്ടം കഴിഞ്ഞാൽ റൂമിൽ കയറുക, അവിടെ അങ്ങ് ഇരിക്കുക. ഇവിടെ ആകുമ്പോൾ നമ്മൾ ഓട്ടം കഴിഞ്ഞാൽ ഫ്രണ്ട്സൊക്കെ കാണും, പിന്നെ പുറത്തൊക്കെ ഇറങ്ങി കറങ്ങി നടക്കാം. അവിടെ ഒരു ഒറ്റ റൂമിലേക്ക് ഒരു ജീവിതമേ ഉള്ളല്ലോ, അതുകൊണ്ടാണ് പിന്നെ ഞാനിങ്ങനെ മടിച്ചിങ്ങി ഞാൻ നാട്ടിലോടെങ്കിൽ പോകുന്നത്.
0: ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് മിസ് ചെയ്യും, നാടിനെ മിസ് ചെയ്യും, അതുകൊണ്ട് തന്നെ നമ്മളെന്താണ് തിരിച്ചിഞ്ഞ് പോരുന്നത് അല്ലേ?
1: അതെ അതെ, ഫ്രണ്ട്സ് അല്ലേ നമ്മുടെ എല്ലാം. അവിടെ
0: തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവരും ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്ന കാരണം കൊണ്ട് നമ്മുടെ സൗദി ജീവിതം നിർത്തി നാട്ടിലേക്ക് പോരുന്നത് നമ്മുടെ ജിതിൻ ചേട്ടനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ദേ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർ.

0: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിൽ ഉള്ളപ്പോൾ.
1: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171 71.
2: ടീച്ചിംഗ് കരിയർ സ്വപ്നം കാണുന്നവർക്കായി കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ബാംബിനോ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്. വെറും 8 മാസം കൊണ്ട് നാഷണൽ യൂത്ത് പ്രോഗ്രാം അംഗീകാരമുള്ള PG ഡിപ്ലോമയും ഡിപ്ലോമയും സ്വന്തമാക്കാം. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
4: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ ചന്തമുക്കിലെത്തി അടൂർ സ്വദേശിയായ ജിതിചേട്ടനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പോൾ ചേട്ടാ, ഇപ്പോൾ എത്ര വയസ്സായി കാണും?
1: എനിക്ക് 34 വയസ്സ്.
0: 34 വയസ്സ്. അപ്പോൾ നമ്മൾ ഈ ഓരോ വർഷം കഴിയുമ്പോഴേ ഓരോരോ ലൈഫ് ലെസൺസ് പാഠങ്ങൾ ഇങ്ങനെ പഠിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതം എന്ന് പറയുന്ന ഒരു വലിയ പാഠമാണല്ലോ. അപ്പോൾ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ചേട്ടൻ ലൈഫിലൂടെ നേടിയെടുത്ത ഏറ്റവും വലിയൊരു ലെസൺ എന്തായിരിക്കും, പാഠം എന്തായിരിക്കും?
1: ഗൾഫ് ജീവിതമായിരുന്നു ഇപ്പോൾ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു. ഇവിടെ ആകുമ്പോൾ നമുക്ക് അത്രയും പൈസയൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമുക്ക് ചിലവ് കൂടുതലല്ലേ. അവിടെ ആകുമ്പോൾ ഇങ്ങനെ നാട്ടിൽ പൈസ അയച്ചു കൊടുത്താൽ മതിയായിരുന്നു. ഇവിടെ മോളൊക്കെ കല്യാണം കഴിച്ചപ്പോൾ ചിലവ് കൂടുതലാണ്.
0: ജീവിക്കാൻ ബെസ്റ്റ് ഗൾഫായിരുന്നോ?
1: തീർച്ചയായിട്ടും അവിടെ തന്നെയാണ്. നമ്മുടെ സേവിങ്സ് ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് അതില്ല, ചിലവല്ലേ കൂടുതലുള്ളത്.
0: അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ്. ജീവിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ വലിയ കാര്യമില്ല. എന്താണ്, കുറച്ച് വരുമാനം ഉണ്ടാക്കണമെങ്കിൽ, സാമ്പത്തികം ഉണ്ടാക്കണമെങ്കിൽ പുറം രാജ്യങ്ങളെ ആശ്രയിക്കണം അല്ലേ?
1: തീർച്ചയായിട്ടും അവിടെ തന്നെ നിൽക്കണം പൈസ ഉണ്ടാക്കാനൊക്കെ.
0: ഓക്കെ, ശരി ശരി. അപ്പൊ ഈ ഗൾഫിലെ നിയമങ്ങളെ പോലെ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ സ്ട്രിക്റ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ?
1: പിന്നെ തീർച്ചയായിട്ടും. ഇവിടെ എന്തോ നമ്മുടെ ഇഷ്ടത്തിലല്ലേ വണ്ടി ഓടിക്കുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനല്ലല്ലോ. അവിടെ എന്തോ സിഗ്നൽ കറക്റ്റ് പോയില്ലെങ്കിൽ ഫൈൻ വരും, കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. ഇവിടെ നമ്മൾ ഒരുത്തൻ കയറി വന്നാൽ പിന്നെ നമ്മൾ അവനെ തോപ്പിച്ച് പോകണല്ലേ നോക്കത്തുള്ളൂ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ് മത്സര ഓട്ടങ്ങൾ മൂലം ഉണ്ടാകുന്ന ഒരുപാട് അപകടങ്ങൾ. അപ്പൊ എന്തായാലും പുറത്തൊക്കെ ആയിരുന്നെങ്കിൽ അതിന് തക്കത ശിക്ഷ കൊടുക്കും, നല്ല ഫൈൻ കാണും. ആ ഒരു പേടി കാരണം ആരും ചെയ്യത്തില്ല. നിയമങ്ങൾ കർശനമായിട്ട് പാലിച്ചായിരിക്കും മുൻപോട്ട് വന്നത്. പക്ഷെ ഇവിടെ ഒരു പരിധിവരെ നിയമങ്ങൾ പാലിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒറ്റപ്പെട്ട പല സംഭവങ്ങളും നടക്കാറുണ്ടല്ലേ?
1: തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇവിടെ കൊട്ടാരക്കര തന്നെ ഒരു സംഭവം ഉണ്ടായില്ലേ, മറ്റേ ടിപ്പർ വന്ന് ഇടിച്ച് സംഭവങ്ങളൊക്കെ നടന്നില്ലേ, കുഞ്ഞുങ്ങളൊക്കെ മരിക്കുകയൊക്കെ ചെയ്തില്ലേ? ഗൾഫ് നാട്ടിലൊന്നും ഇറങ്ങുന്നത് പറ്റത്തേ ഇല്ലല്ലോ. ഫിറ്റ്നസിന്റെ കുഴപ്പങ്ങൾ എല്ലാം ഉണ്ട്. നമ്മുടെ തന്നെ വണ്ടിയാണ്, സ്കൂൾ വണ്ടിയാണ്. ഇതിപ്പോ പുതിയടുത്ത് നമ്മൾ പഴയ വണ്ടിയായതുകൊണ്ട് അത് ഫിറ്റ്നസ് ചെയ്ത് തന്നില്ല, അത് മാറ്റിയിട്ടാണ് പുതിയ വണ്ടി നമ്മളിപ്പോ എടുത്തത്.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും നിയമങ്ങൾ കർശനമായിട്ട് പാലിക്കുക, എന്നിരുന്നാലും മാത്രമേ നമുക്കും അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കൂ. അപ്പൊ എന്തായാലും ഇന്ന് പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ചന്തമുക്കിലെത്തിയ ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെട്ടത് അടൂർ സ്വദേശിയായ ജിതിൻ ചേട്ടനാണ് കേട്ടോ. ദീപ് പോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തൂ. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് SR നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921460026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: Yes, once again, we are back on Radio 1D with me, RJ Srishant, on Astraya, FM 19, Nadinupum, Natargupum. Appa nammal angathe nammude chandamukhilathe innu oru nalla manushare ingane parichayapettondirikkana. Dei thottaduthoru chetan undu. Chetane onnu parichayapadama, endanu peru?
1: Ente peru Sharon ennu.
0: Sharon cheta, veedu adathineyano?
1: Njan Kundrayil aayirunnu.
0: Kundrayil aanu. Seri, veettil aarukkundu?
1: Pinne achan, amma, aniyan, pinne njangal naalu pere ullu.
0: Entha cheyyune?
1: Njan aanu gymile fitness trainer aa. Gymile trainer aayittu work cheyyu.
0: Fitness trainer aanu. Okay, seri. Endukondu ingane oru fitness meghalayokke theranjeduthathu?
1: Pande passion aayirunnu. Pinne ഓരോ ആൾക്കാരെ ട്രാൻസ്ഫോം ചെയ്തെടുക്കുക, നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഫീൽഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മള് പാഷന്റെ പിറകെ പോയത്. ഒത്തിരി ഇഷ്ടപ്പെട്ട ചെയ്യുന്നത്.
0: കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കാറുണ്ടോ?
1: ഇല്ല, ഞാൻ കോമ്പറ്റീഷൻ ചെയ്തിട്ടില്ല.
0: ചെയ്തിട്ടില്ല?
1: ഇല്ല, ബോഡി ബിൽഡിംഗ് ഫീൽഡ് ഇതുവരെ നോക്കിയിട്ടില്ല, അല്ലാതെ വർക്ക് ചെയ്യുക.
0: ഓക്കെ, ശരി ശരി. അപ്പോഴേ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ലൈഫ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു ബിസി ലൈഫാണ്. അവർക്ക് ഇപ്പം ഫിറ്റ്നസ് നോക്കാനോ അല്ലെങ്കിൽ എന്താണ് സ്വയം ഇൻവെസ്റ്റ് ചെയ്യാൻ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം കാണുന്നില്ല പല ആൾക്കാർക്കും. അപ്പം ആക്ച്വലി ഒരു നല്ല ഒരു ഫിറ്റ്നസ് ഫോളോ ചെയ്യേണ്ട ആവശ്യകത ഇന്നത്തെ കാലത്ത് എത്രത്തോളം ഉണ്ട്?
1: ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഫിറ്റ്നസ് എന്ന് പറയുന്നത്. കാര്യം എല്ലാവർക്കും അനാവശ്യമായിട്ട് രീതിയിൽ കാശ് കളയാനായിട്ട് ഇൻട്രസ്റ്റ് ആണ്. കാര്യം ആശുപത്രി പോവുകയാണെങ്കിൽ ഇപ്പം ഒരു ഹോസ്പിറ്റൽ ബില്ല് വരുമ്പം ലക്ഷങ്ങളാണ് പൊടിയുന്നത്. ആ സമയം നമുക്ക് നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ട് നമ്മുടെ ഫിറ്റ്നസ് നോക്കാൻ ഒരു 1 അവർ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് മാറ്റി വെക്കാൻ ആർക്കും സമയമില്ല. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. കാര്യം ആർക്കും ഇപ്പം ഒരു കോവിഡ് വന്നതിന് ശേഷം ആളുകൾക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെയാണ് അവർക്ക് കൂടുതലും രോഗങ്ങൾ വരുന്നത്. പക്ഷേ ഫിറ്റ്നസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ പകുതിയായിട്ട് നമുക്കത് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പം എന്റെ അഭിപ്രായം എല്ലാവരും ഫിറ്റ്നസ് നോക്കണമെന്ന് തന്നെയാണ്.
0: എന്നാലും നമുക്ക് ജീവിക്കാൻ പറ്റുമല്ലേ?
1: അതെ, സത്യം. അല്ല, അങ്ങനല്ല, അങ്ങനെ നോക്കാനില്ല. എല്ലാവർക്കും എന്താ പറയുന്നത്, ഒരു മാക്സിമം ഹോസ്പിറ്റലിൽ പോക്ക് കുറയ്ക്കാൻ പറ്റും നമുക്ക് ഫിറ്റ്നസ് നോക്കുന്ന
0: ഫണ്ടായിട്ട് പറഞ്ഞതേ ഉള്ളൂ. തീർച്ചയായിട്ടും വളരെ എസെൻഷ്യൽ ആയ ഒരു ഫാക്ടറാണ് നമ്മുടെ ഫിറ്റ്നസ് പറഞ്ഞു കഴിഞ്ഞാൽ. മാക്സിമം ഹോസ്പിറ്റലിലെ എണ്ണം മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലേ? ഹോസ്പിറ്റലിൽ പോക്ക് കുറയ്ക്കാൻ ശ്രമിക്കുക. അപ്പൊ എന്തായാലും അതിനനുയോജ്യമായ ഒരു പാതയാണ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന സമയം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക അല്ലേ?
1: സത്യം സത്യം, അത് തന്നെ. അപ്പൊ എല്ലാവരും ഫിറ്റ്നസ് നോക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്.
0: അപ്പോഴേ ഫേമിന്റെ പേരെന്താ?
1: എന്റെ അയൺ ജനറേഷൻ എന്നാ പേര്, ജിമ്മിന്റെ പേര്.
0: കൊണ്ട്രയിലാണ്?
1: അല്ല, അത് കൊല്ലത്താണ്.
0: കൊല്ലത്താണ്? ഓക്കെ. എന്ത് ഇത്ര ദൂരെ പോകുന്നു?
1: ഞാൻ അങ്ങനെ കൊല്ലം ബേസാ വർക്ക് ചെയ്യുന്നത്. കൊല്ലം രണ്ടാംകുട്ടിയില്ല ജിമ്മ്.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ഇത് പരിചയപ്പെടുന്ന സന്തോഷം കേട്ടോ.
1: ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ചന്തമുഖലത്തിൽ നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് ജിം ട്രെയിനറായ ഷാരോണിനെയാണ് കേട്ടോ. ദൈവം ഇപ്പോൾ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രയ എഫ് എം 19 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: നിങ്ങൾക്കൊപ്പം.
1: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 19 adinoppum natarkuppum. Appo nammal angarthe nammude chandamukilethina oru paadu nalla manushare ingane parichayapettondirikkana adhe thottaduthu oru chetanundu chetane onnu parichayapadam cheta peru enganeyanu
2: peru Srikanth
1: Srikanth aha kollalo ende peynodu ekadesha saamyulla peru ende peru Srishant natto
2: next meet bro
1: nice to meet you Srishant appo endalum veedu evadeyanu
2: veedu keralapuram kundra
1: kundrayilana veedil aarukke undu
2: veedil achan undu amma undu chetan undu chetane wife undu pinne peru kunju aavi undu
1: ellare happy aayittu povunu
2: ellare santhosham adivali
1: അടിപൊളി. എന്തോ അതുപോലെ പോകാൻ സാധിക്കട്ടെ. ആൻഡ് എന്താ ചെയ്യുന്നത്?
2: ഞാൻ ആക്ച്വലി പുറത്തായിരുന്നു, യുഎസിലായിരുന്നു വർക്ക് ചെയ്യുക. ഫിറ്റ്നസ് ഡയറക്ടറായിട്ട്.
1: ഫിറ്റ്നസ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, ശരി ശരി. ഈ ഫിറ്റ്നസ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ വിച്ച് മീൻസ് ഒരു ഫേമിനെ നടത്തിക്കൊണ്ട് പോകുന്നതാണോ?
2: അല്ല, ആക്ച്വലി ഞാൻ ഓൺബോർഡ് ക്രൂസിലാണ്. അപ്പൊ ക്രൂസിന്റെ എന്റെ ഫിറ്റ്നസ് ആക്ടിവിറ്റി മാനേജ് ചെയ്യുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുക, ഹോസ്റ്റ് ചെയ്യുക, പ്രോഗ്രാംസ്, സെമിനാർസ്, കൺസൾട്ടേഷൻ ക്ലാസ്സസ്, ലോട്ട് പ്രോഗ്രാംസ് അങ്ങനെ കുറെ.
1: ഓക്കെ, ശരി ശരി. അപ്പം യുഎസ് ഇപ്പോൾ എത്ര നാളായി?
2: ഇപ്പൊ ഒരു രണ്ടര വർഷമായി.
1: രണ്ടര വർഷമായി. എങ്ങനെയുണ്ട് അമേരിക്കൻ കൾച്ചറൊക്കെ?
2: ആക്ച്വലി അടിപൊളിയാണ്. ഇറ്റ്സ് മച്ച് ബെറ്റർ. അങ്ങനെ പറയല്ലോ, നമുക്ക് നമ്മുടെ നാടും നമ്മുടെ വീടും തന്നെയാണ് എപ്പോഴും നല്ലത്. പക്ഷെ അവിടെ പോകുമ്പോൾ കുറച്ച് ഒരു സിവിക് സെൻസ് ഒക്കെ ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട് ആൾക്കാർ കാണിച്ചിട്ട്.
1: അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇപ്പം നമ്മുടെ കേരളത്തിലെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇപ്പോൾ സിവിക് സെൻസ് ഒക്കെ കൂടുതലാണ്, ആൾക്കാരൊക്കെ കുറച്ച് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനുള്ള അഭിപ്രായം എന്താ?
2: ഇല്ല, ആക്ച്വലി ശരിക്കും ബെറ്റർ ആവുന്നുണ്ട്. പണ്ട് ഇപ്പം ഞാൻ തന്നെ ലിറ്ററലി കണ്ടുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അത് തന്നെ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾ കൊണ്ട് നല്ല വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ബിന്നിൽ വേസ്റ്റ് ഇടുന്ന ആങ്കിപ്പൊടിയും അല്ലെങ്കിൽ ഇപ്പം സ്മോക്ക് ചെയ്തിട്ട് പബ്ലിക്കായിട്ട് ത്രോ ചെയ്യുന്നതിന് പകരം ഒരു ബിന്ന് നോക്കി നടക്കുക, കളയുക, അതിൽ കുറേ കാര്യങ്ങൾ ചേഞ്ച് വരുന്നുണ്ട്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പം എന്തായാലും മാറ്റങ്ങൾ നല്ലതിനാണല്ലേ?
2: അത് ഉറപ്പാണ്, തീർച്ചയായിട്ടും. മാറ്റങ്ങൾ ഒന്നുകൊണ്ടിരിക്കട്ടെ.
1: അതെ, ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ സിവിക് സെൻസിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടോപ്പ് നിൽക്കുന്ന സ്റ്റേറ്റ് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. കാരണം നമ്മുടെ ആൾക്കാരുടെ ചിന്താഗതിയിലേക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ്റെ. പഴയതിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം ചേട്ടൻ പറഞ്ഞ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വേസ്റ്റ് ത്രോ ചെയ്യുന്ന രീതി തന്നെ മാറിയിട്ടുണ്ടല്ലേ. ഒരു വേസ്റ്റ് ബിൻ നോക്കി നമ്മൾ അവിടെ കൊണ്ട് അതിനെ നിക്ഷേപിക്കുന്ന രീതിയിലോട്ട് ആൾക്കാരുടെ ചിന്താഗതി മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയ മാറ്റമാണ്. തുടർന്നും നല്ല നല്ല മാറ്റങ്ങൾ വരുന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോകാം. സോ അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനത്തെ നമ്മുടെ ചന്ദമംഗലത്തെ കേരളപുര സ്വദേശിയായ ശ്രീകാന്ത് എന്നോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആരും ഇങ്ങ് പോയേണ്ട, കേട്ടുകൊണ്ടിരുന്നോളൂ റേഡിയോ 1D വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 19 നാടിനൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോൺ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.

0: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തു. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗാ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് എസ്ആറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921466026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ചന്തമുക്കിലെത്തി. നമ്മുടെ കേരള പ്രസ്വദേശിയായ ഇപ്പോൾ യു എസിൽ സെറ്റിൽ ആയിട്ടുള്ള നമ്മുടെ ശ്രീകാന്ത് ചേട്ടനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടാ യു എസ് ആണെന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ വെക്കേഷനിലാണോ?
1: ഇപ്പൊ വെക്കേഷനാണ് ആക്ച്വലി, ചെറിയ മെഡിക്കൽ ഇഞ്ചുറി ആയി അങ്ങനെ വെക്കേഷൻ നാട്ടി വന്നയാ.
2: എന്ന് പോകുന്നു ചോദിക്കുന്നില്ല. അപ്പൊ എന്തായാലും നാടിനെ മിസ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം നമ്മുടെ നാടിനെ വെച്ച് നോക്കുമ്പോൾ
1: അങ്ങനെ പക്ഷേ ഫുഡ് തന്നെ ആയിരിക്കും ആദ്യം പറയുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കാനാ. അപ്പൊ നാട്ടിലെ ഫുഡ് നന്നായി മിസ് ചെയ്യും പുറത്തു കഴിക്കുമ്പോഴത്തേനും. ഉണ്ട്, ആക്ച്വലി ഉണ്ട്. കുറെ സ്ഥലങ്ങളിൽ നല്ല ബെറ്റർ ഫുഡ് കിട്ടുന്നുണ്ട്, പക്ഷേ അത്രയും ഈസി ആക്സസിബിൾ ആയിരിക്കത്തില്ല. നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ അനുസരിച്ചിട്ട് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും.
2: കുക്ക് ചെയ്യാൻ അറിയാം?
1: കുക്ക് ചെയ്യാൻ അറിയാം, പക്ഷെ ചെയ്യാറില്ല. മടിയാ?
2: മടിയനാണല്ലേ?
1: ഏറെക്കുറെ.
2: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ. അതിന് പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ.
1: താങ്ക് യു സോ മച്ച് ബ്രോ. സെയിം, എനിക്കും കണ്ടതിലും പരിചയപ്പെട്ടതിലും വളരെ സന്തോഷം. ശ്രീശാന്ത് അല്ലേ? പറഞ്ഞ നമ്മുടെ ക്രിക്കറ്ററാ.
2: ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ചന്തമുക്കിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് കേരളപുര സ്വദേശിയായ ശ്രീകാന്ത് ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രോ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്ക് പ്രസാദ.
1: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
1: ആയിരം പറ മുത്തുണ്ടേ.
3: അനക്കെടുപ്പത് പൊന്നുണ്ട്, ആയിരം പറ മുത്തുണ്ടേ.
4: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ എഫ് 90.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പാമ്പുകൾ ശബ്ദങ്ങളില്ലാത്ത ലോകത്ത് നിന്ന് പ്രകൃതിയുടെ താളത്തിനൊത്തിഴയുന്ന ജീവജാലങ്ങൾ. ഇന്ന് ജൂലൈ 16 ലോക പാമ്പ് ദിനത്തിൽ പാമ്പുകളുടെ വിസ്മയ ലോകത്തെക്കുറിച്ച് അറിവുകൾ പങ്കുവയ്ക്കാനെത്തുന്നു സ്നേക് മാസ്റ്റർ വാവ സുരേഷ് ആശ്രയ FM 90. കേൾക്കാം ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ ലൗഡ് സ്പീക്കറിൽ ആർജി അനാമികയോടൊപ്പം. സ്റ്റേ ട്യൂൺഡ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: Yes, we are back on radio and with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പോൾ നമ്മൾ അങ്ങനെ ഇന്ന് റേഡിയോ വണ്ടിയുമായി നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചന്തമുകിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടു അല്ലെ. കുറച്ച് പേരുടെ നല്ല വിശേഷങ്ങളും അനുഭവങ്ങളും അതിലുപരി നല്ല അഭിപ്രായങ്ങളും കേട്ടു. അപ്പോൾ റേഡിയോ വണ്ടിക്ക് ഇതേ തൽക്കാലം ഇവിടുന്ന് വണ്ടിതിരിക്കേണ്ട സമയമായി. എന്നിരുന്നാലും റേഡിയോ വണ്ടിയുടെ യാത്രകളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. മറ്റൊരു വിഷയമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങളുടെ ശബ്ദമായ റേഡിയോ വണ്ടി കേട്ടുകൊണ്ടേയിരിക്കൂ. സോ ഇറ്റ്സ് മീ RJ Srishant signing off.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി. ദ ടൈം ഈസ് 12 ഒ ക്ലോക്ക്.

0: ആശ്രയ എഫ് എമ്മിൽ. ഇനി ക്യാസറ്റ് കഫി.
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്. ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു ക്യാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട്. ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് ക്യാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം ദേ 12 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ ഇനിയുള്ള 2 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഇഷ്ടമുള്ള ഒരുപടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റുകൾ, ഡെഡിക്കേഷൻസ് എല്ലാം എന്നെ അറിയിക്കാം. സോ അതിനായിട്ട് ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ ടു ദ നമ്പർ 0474290904 219 9090. അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490909052669094 9090. അപ്പോൾ ഏതായാലും ഒരു അടിപൊളി പാട്ടോടുകൂടി നമുക്ക് ഇന്നത്തെ കാസറ്റ് കഫേ സ്റ്റാർട്ട് ചെയ്യാം. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ് ആൻഡ് ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആറ്റ് ഉമ്മന്നൂർ.
7: ഗ്യാസ് കഫേ ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് ഉറുമിയുടെ സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കോളർ ഈസ് വെയിറ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്? സിന്ധു ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. വീട്ടിൽ ആരൊക്കെയുണ്ട്? മക്കളൊക്കെ എന്താ ചെയ്യുന്നേ?
1: മകൻ വർക്ക് ചെയ്യുന്നു, മകൾക്ക് ജോലിയൊന്നുമില്ല.
0: ഓക്കെ, പഠിക്കുകയാണ്. 3 മക്കളുണ്ട്. ഓക്കെ, എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു? ഓക്കെ. അപ്പൊ ചേച്ചി എന്താ ചെയ്യുന്നേ?
1: ഞാൻ
0: കശുവണ്ടി ഫാക്ടറി ജോലിക്ക് പോണ്. എങ്ങനെയാണ് ജോലിയൊക്കെ ഉണ്ടോ ഇപ്പോ? വെറുതെ ഇരിക്കുകയാണ്. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ശമ്പളത്തിന്റെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ, റെഡി ആയിരുന്നോ? അങ്ങനെയൊക്കെ പോയുവാണല്ലേ. ഓക്കെ, ശരി. അപ്പോഴേ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ആ ഹാട്ടുവിലെ പാട്ടൊക്കെയാണല്ലോ. എന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞേ?
1: നല്ലൊരു പാട്ട് കേട്ടോണ്ടിരിക്കുന്നല്ലോ.
0: നല്ലൊരു പാട്ടാണല്ലേ. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ ഇപ്പൊ പാട്ടിന്?
1: എന്റെ മക്കൾക്ക് വേണ്ടി തന്നെ.
0: മക്കൾക്ക് വേണ്ടി തന്നെ അല്ലേ?
1: ഭഗവതി.
0: ഓക്കെ, അഖിൽ
1: ഭഗവതി.
0: ഭഗവതി എന്നാണോ പേര്? ഓഹ്, വെറൈറ്റി പേരൊക്കെയാണല്ലോ, കൊള്ളാലോ.
1: സാനിയ.
0: സാനിയ, ശരി. അപ്പൊ 3 മക്കൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ് പാട്ട്. ഉറപ്പായിട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേച്ചി. താങ്ക് യു സോ മച്ച്. യെസ്, അപ്പം നമ്മൾ വിളിച്ചത് നമ്മുടെ സിന്ധു ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ടെന്ന് പറയുന്നത് കസ്തൂരി മണക്കുന്നല്ലോ എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 1975 റിലീസ് ചെയ്ത പിക്നിക് എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീകുമാരൻ തമ്പിസാറിൻ്റെ വരികൾക്ക് അർജുനമാസ്റ്റർ ഈണം നൽകി നമ്മുടെ സ്വന്തം ഗാനകേന്ദ്രവൻ ദാസടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്നാൽ ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ സിന്ധു ചേച്ചിയുടെ 3 മക്കൾക്ക് വേണ്ടിയും ഓൺ കാസറ്റ് കഫിയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മിനി ചേച്ചിയാണ് കേട്ടോ. ഗുഡ് ആഫ്റ്റർനൂൺ മാസ്റ്റർ എഫ് എം. ഇന്ന് ചേച്ചിയുടെ മകൾ റിൻസിയുടെയും ജിൽസിൻ്റെയും 8th anniversary. ആശംസകളോടെ പ്ലീസ് പ്ലേ പുതുമഴ ഫ്രം ദ മൂവി സർവമായ എന്നാണ് നമ്മുടെ മിനി ചേച്ചി എനിക്ക് മെസ്സേജ് തരിക്കുന്നത്. അപ്പം മിനി ചേച്ചിയുടെ മക്കളായ റിൻസിക്കും ജിൽസിനും ഒരു നല്ല വിവാഹ വാർഷിക ആശംസകൾ നേരുകയാണ്. ഇനിയും ഒരു 100 വർഷം കൂടി ദൈവം അനുഗ്രഹിക്കട്ടെ, ഒരുമിച്ച് ജീവിക്കാം കേട്ടോ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന.

0: ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര ഭാവന ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: മാധ്യമ ലോകത്ത് ഒരു മികച്ച കരിയർ ആണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ ഫ്ലവേഴ്സ് അക്കാദമിയുടെ കൊട്ടാരക്കര കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിൽ ജേർണലിസം കോഴ്സുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. 6 മാസത്തെ PG ഡിപ്ലോമ കോഴ്സുകൾ, ലൈവ് റിപ്പോർട്ടിംഗ്, ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ് എന്നിവ കുറഞ്ഞ ഫീസിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
0: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111. ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തൂ. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് SR നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921466026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ്, പിക്നിക് എന്ന സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ അവ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുണ്ടോ? കോളർ ഇസ് വെയിറ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്?
1: നമസ്കാരം മോനെ, ഇത് നെടിയവിടെ നിന്നും ശാന്ത ചേച്ചിയാണ്.
0: ശാന്ത ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന്
1: നല്ല വിശേഷം മോനെ.
0: സുഖമായിട്ടിരിക്കുന്നു.
1: അംഗൻവാടിയിലാണോ? അംഗൻവാടി തന്നെ മോനെ.
0: പിള്ളേരൊക്കെ എന്ത് പറയുന്നു? മക്കളൊക്കെ?
1: പിള്ളേരൊക്കെ ഹാപ്പി ആക്കിയിരിക്കുന്നു.
0: ഓക്കെ,
1: തയ്യാറെടുപ്പിലാണ്.
0: ഓക്കെ, ശരി ശരി. 12:30 സ്റ്റാർട്ട് ചെയ്യുന്നത്? അല്ല,
1: 12:45
0: അല്ലേ? ഇന്ന് എന്താണ് സ്പെഷ്യൽ ഫുഡ്?
1: ഇന്ന് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചോറും മുളപ്പിച്ച പയറ്, ചീരത്തോരൻ, സാമ്പാറ്, മുട്ട ഓംപ്ലേറ്റ്.
0: ഓക്കെ, പോഷക സമൃദ്ധമായ ഭക്ഷണമാണല്ലോ.
1: രാവിലെ റാഗിയടയായിരുന്നു.
0: ഓക്കെ,
1: പിന്നെ വൈകിട്ട് അവലും ശർക്കരയും പഴം മിക്സ് ചെയ്ത് കൊടുക്കുന്നത്.
0: അടിപൊളി. ഇനി എന്ത് വേണം അല്ലേ മക്കൾക്കൊക്കെ? ശരി ശരി. അപ്പോഴേ ഇനി ഇത് പാട്ടാ കേൾക്കണ്ടേ?
1: ആഹാ,
0: രണ്ടുപേര് പാടുവോ? അത് പറ്റത്തില്ല. ഞാൻ പാടുന്നത് കേട്ടില്ലേ?
1: കേട്ടായിരുന്നു.

0: എന്ത് മനോഹരമായ പാട്ടാണല്ലേ, ബാബുക്കയുടെ ഈണത്തിൽ പിറന്ന മനോഹരമായ ഒരു പാട്ട്. അപ്പൊ എന്തായാലും ഈ പാട്ടാണ് വേണ്ടതല്ലേ. ഓക്കെ, അപ്പം ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ടിന്?
1: ഇത് പതാരക്കാരനൊരു പയ്യനുണ്ടല്ലോ,
0: അത് എന്നെ ഉദ്ദേശിച്ചല്ലേ.
1: പയ്യനും പ്രവർത്തിക്കുന്ന എല്ലാ സഹപ്രവർത്തകർക്കും
0: ഓക്കെ,
1: ഈ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും
0: ഉറപ്പായിട്ടും വെച്ചുതരാം കേട്ടോ. താങ്ക് യു ഫോർ ദ ഡെഡിക്കേഷൻ കേട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു ചേച്ചി. യെസ്, അപ്പം നമ്മളെ വിളിച്ചത് നമ്മുടെ ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് സുറുമ എഴുതിയ മിഴികള എന്ന മനോഹരമായ എവർഗ്രീൻ സോങ് ആണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 1967 റിലീസ് ചെയ്ത ഖദീജ എന്ന സിനിമയ്ക്ക് വേണ്ടി യൂസഫ് അലി കേച്ചിയുടെ വരികൾക്ക് ബാബുക്ക ഈണം നൽകിയ നമ്മുടെ സ്വന്തം ഗാനഗന്ധർവൻ ദാസടൻ പാടി അനശ്വരമാക്കിയ ഒരു പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം. ശാന്ത ചേച്ചിക്ക് വേണ്ടി കാസറ്റ് കഫിയിലൂടെ ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അഞ്ചു ആണ് കേട്ടോ. ഹായ് ആശ്രയ, ഞാൻ അഞ്ചു ഫ്രം ചാത്തന്നൂർ. പ്ലീസ് പ്ലേ പൂഞ്ചോല കിളിയെ ആൻഡ് ഡെഡിക്കേറ്റഡ് ടു മൈ ഹസ്ബൻഡ് സ്വരൂപ് എന്നാണ് നമ്മുടെ അഞ്ചു ചേച്ചി എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അഞ്ചു ചേച്ചിയുടെ ഭർത്താവ് സ്വരൂപിന് വേണ്ടിയാണ് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കീർത്തി ചക്ര എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തൻച്ചൻ്റെ വരികൾക്ക് ജോഷ ശ്രീധർ ഈണം നൽകി കാർത്തിക്കും ആശാജി മേനോനും ചേർന്ന് പാടിയ ഒരു ഓൾ ടൈം റൊമാൻറ്റിക് സോങ് ആണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്നാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്ക് ആയി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ഇതുപോലെ ടു ദ നമ്പർ 0474219090 0974 2919 0. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ടു ദ നമ്പർ 9526490909 6694 9090. സോ എവറിബഡി സ്റ്റേ ട്യൂൺ ആൻഡ് ദിസ് ഇസ് ആർ ജസ് ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
3: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ഐ എസ് ഒ സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
4: Perepadans Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
5: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
6: ഇവിടെ ഇഷ്ടംപോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പയങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
5: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
0: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 നിങ്ങളുടെ സ്വന്തം ആശ്രയ എഫ്എം 90.
3: ആശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നാളെ ഓൺലൈനായി നിർവഹിക്കും. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിനുള്ള സഹകരണം ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ശക്തമാക്കിയതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ജനങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം കൊണ്ടുവരുന്നതിന് സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ലോക പ്രശസ്തമായ പുരി രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കം. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ഒഡീഷ സർക്കാർ. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വെയിൽസിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഹരിയാനയിലെ ജിന്ദിൽ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഉച്ചകഴിഞ്ഞ് ചണ്ഡീഗഡ് സന്ദർശിക്കുന്ന അദ്ദേഹം 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പഞ്ചാബിലെ ജലന്ധറിൽ 5,470 കോടി രൂപയുടെ പദ്ധതികളും ശ്രീ നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നാടിന് സമർപ്പിക്കും. നവീകരിച്ച തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ റോഡ് എന്നീ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഉച്ചയ്ക്ക് 2:30 അദ്ദേഹം ഓൺലൈനായി നിർവഹിക്കും. ജില്ലയിലാകെ 5 സ്റ്റേഷനുകളാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യ ബിംസ്റ്റെക് സഹകരണം വിവിധ മേഖലകളിൽ ശക്തമായതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ന്യൂഡൽഹിയിൽ ബിംസ്റ്റെക് സുരക്ഷാ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ അഭിവൃദ്ധി ഉറപ്പാക്കി മികച്ച ഭാവി കൈവരിക്കാനാണ് സഖ്യം ലക്ഷ്യമിടുന്നത്. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ തടയൽ, സൈബർ സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയിൽ അംഗരാജ്യങ്ങൾ സഹകരണം ശക്തമാക്കിയതായും ശ്രീ ഡോവൽ അറിയിച്ചു.
1: BIMSTEC has been anchored in robust cooperation across a range of sectors on the foundations of a great past. We strive to achieve a great future, sharing prosperity and resilience for all our people. We have advanced and strengthened cooperation in fighting terrorism, combating transnational organized crime, cyber threats, meeting maritime challenges, and we are poised to combat new and emerging threats together.
0: ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതവും ഉപഭോക്തൃ സൌഹൃദവുമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതുക്കിയ ബീറ്റ പതിപ്പ് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കി. അനാവശ്യമായ ക്യാപ്ചകൾ, പോപ്പുകൾ, ഗ്രാഫിക്സ് തുടങ്ങിയവ ഒഴിവാക്കുകയും ടിക്കറ്റ് ബുക്കിംഗ് ഘട്ടങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള വെബ്സൈറ്റിന്റെ ഹോം പേജിൽ ബീറ്റ പതിപ്പിലേക്കുള്ള ലിങ്ക് ലഭ്യമാണ്. ഉപയോക്താക്കൾക്ക് പുതിയ വെബ്സൈറ്റ് സംബന്ധിച്ച് പരാതികളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാൻ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാർ മെച്ചപ്പെടുത്താൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗം സഹായകമാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രസൽസിൽ നടന്ന 3-ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: As open societies and as market economies, India and the EU have a natural affinity. The rule of law and the sanctity of contracts are central to our thinking. When it comes to sensitive technologies, this is all the more important. The fact is that emerging technologies literally hold the potential to shape our lifestyle and future. India and the European Union have developed this trust with each other and now strive to take that into the business and technology domains.
0: പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതിയിന്മേലുള്ള പ്രത്യേക അധിക എക്സൈസ് തീരുവ പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. 2 ആഴ്ചയിലൊരിക്കൽ നടത്തുന്ന ഇന്ധന കയറ്റുമതി നികുതി അവലോകനത്തിന്റെ ഭാഗമായാണ് നടപടി. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 15.50 രൂപയായും വിമാന ഇന്ധന തീരുവ 14.50 രൂപയായും വർദ്ധിപ്പിച്ചു. അതേസമയം പെട്രോളിന്റെ തീരുവ 2.50 രൂപയായി കുറച്ചിട്ടുണ്ട്. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ആഭ്യന്തര ഉപയോഗത്തിനുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് ഡ്യൂട്ടിയിൽ മാറ്റമില്ല. ബ്രസൽസിൽ ഇന്ത്യൻ വ്യവസായ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഫിക്കി, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, അസോച്ചം എന്നിവയുൾപ്പെടെയുള്ള സംഘടനാ പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി ചർച്ച നടത്തി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്കും സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയ്ക്കും ഗുണകരമാകുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ചായിരുന്നു ചർച്ച. ഭീകരവാദ ധനസഹായം, അനധികൃത നുഴഞ്ഞുകയറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാജ്യത്തെ 13 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി. റോഹിംഗ്യൻ ബംഗ്ലാദേശി പൌരന്മാരെ ഇന്ത്യയിലേക്ക് അനധികൃതമായി കടത്താൻ സഹായിച്ച കേസിലാണ് ഇഡി അന്വേഷണം ആരംഭിച്ചത്. വിദേശത്തുനിന്ന് സാമ്പത്തിക സഹായം കൈപ്പറ്റുന്ന ചില ട്രസ്റ്റുകളും സംഘടനകളും ഇതിന് പിന്നിലുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മുന്നോടിയായി 15 വരെ ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനാലാണ് നിരോധനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150 വാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ നാടകോത്സവം സംഘടിപ്പിച്ചു. എല്ലാ സംസ്ഥാനങ്ങളിലുമായി ഒരേ സമയം 150 തിയേറ്ററുകളിലാണ് ദേശഭക്തി നാടകങ്ങൾ അരങ്ങേറിയത്. 4000 കലാകാരന്മാർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണ സംസ്കാരം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൊച്ചിയിൽ 3 ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്രക്കടവിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച 15 പേർക്കാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. അമേരിക്കയിലെ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന 2 സെമിഫൈനലിൽ 2-1 അർജന്റീനയുടെ മുന്നേറ്റം. ഞായറാഴ്ച അർദ്ധരാത്രി 12:30 നടക്കുന്ന ഫൈനലിൽ അർജന്റീന സ്പെയിനിനെ നേരിടും. 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വെയിൽസിൽ നടക്കും. വൈകുന്നേരം 5:30 മത്സരം. ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ഒഡീഷയിലെ പുരിയിൽ ലോകപ്രശസ്തമായ രഥയാത്ര ഇന്ന് നടക്കും. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
4: ശക്തമായ മഴയെ അവഗണിച്ചും ലക്ഷക്കണക്കിന് ഭക്തരാണ് രഥയാത്ര കാണാൻ പുരിയിലെത്തിയിട്ടുള്ളത്. അലങ്കരിച്ച രഥങ്ങളിൽ പവിത്രമായ ചേരാപഹൻറ ചടങ്ങോടെയാണ് യാത്രയ്ക്ക് തുടക്കമാകുന്നത്. ഇതിനുശേഷമായിരിക്കും ജയ് ജഗന്നാഥ് വിളികളോടെ രഥങ്ങൾ വലിച്ചു തുടങ്ങുക. ഭക്തിഗാനങ്ങളുടെയും പരമ്പരാഗത ഒഡീസി കലാകാരന്മാരുടെ നൃത്ത പ്രകടനങ്ങളോടെയും ശ്രീ ഗുണ്ടിജ ക്ഷേത്രത്തിൽ യാത്ര സമാപിക്കും. 9 ദിവസത്തിനു ശേഷം മടക്കയാത്രയും ആരംഭിക്കും. രഥയാത്രയുടെ സുഗമമായ നടത്തിപ്പിന് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ കേന്ദ്ര സേനയും വിന്യസിച്ചു. രഥയാത്രയോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് നാളെ തുടക്കമാകും. കർക്കടകമൊന്നായ നാളെ മുതൽ 1 വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം നടക്കും. കർക്കടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര ഇന്ന് വൈകിട്ട് 5 തുറക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. നോക്കുവിദ്യ പാവകളി കലാകാരിയും പത്മശ്രീ ജേതാവുമായ മോനിപ്പള്ളി പങ്കജാക്ഷി അമ്മയുടെ സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെയായിരുന്നു അന്ത്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നാളെ ഓൺലൈനായി നിർവഹിക്കും. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിനുള്ള സഹകരണം ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ശക്തമാക്കിയതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ജനങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം കൊണ്ടുവരുന്നതിന് സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ലോകപ്രശസ്തമായ പുരി രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കം. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ഒഡീഷ സർക്കാർ. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വെയിൽസിൽ. വാർത്തകൾ കഴിഞ്ഞു.
5: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്ത് ആണ്. അപ്പോൾ അതേ സ്റ്റുഡിയോകൾ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ദേ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശാരികയാണ് കേട്ടോ. ഹലോ ചേട്ടാ, എനിക്ക് ജിങ്കിലിയെ ജിങ്കിലിയെ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ ശാരിക എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നത് ശാരികയ്ക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ പുലി എന്ന സിനിമയ്ക്ക് വേണ്ടി വൈരമുത്തുവിൻ്റെ വരികൾക്ക് ദേവിശ്രീ പ്രസാദ് ഈണം നൽകി ജാവേദ് അലിയും പൂജാ ഏവിയും ചേർന്ന് പാടിയ ഒരു പാട്ടാണ്. ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മാനസിയാണ് കേട്ടോ. ഹായ് ശ്രീ, എനിക്കിന്ന് കുഴലൂതും പൂന്തെങ്ങല എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് നമ്മുടെ മാനസി എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പം മാനസിക്ക് വേണ്ടിയും ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഭ്രമരം എന്ന സിനിമയ്ക്ക് വേണ്ടി അനിൽ പനിച്ചൂരൻ്റെ വരികൾക്ക് മോഹൻ സിത്താരയുടെ ഈണത്തിൽ സുജാതയും അതുപോലെ തന്നെ വേണുഗോപാലും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474219090 0474219090. എൻ്റെ ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9522664909092 6649090. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രേ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് ബ്രഹ്മരവന സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിരിക്കാണ് ഈ ഒരു സമയത്തെ. ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് ജോയിനിങ്, ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്?
1: മായ
0: ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
1: ഒന്നുമില്ല.
0: എന്ത് പറ്റി? ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ചെറിയ ചെടിയൊക്കെ ഉണ്ടല്ലോ. കോള് കണക്ട് ആയതിന്റെ സന്തോഷമാണോ? ഓക്കെ, കോൾ ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വിളിച്ചത് മായ ചേച്ചിയാണ്. ചേച്ചി നിർഭാഗ്യവശാൽ കോള് ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചേച്ചി ചോദിച്ച പാട്ടെന്ന് പറയുന്നത് ഉണ്ണി ബാബ എന്ന മനോഹരമായ പാട്ടാണ് കേട്ടോ. എന്തായാലും ഈ പാട്ട് നമുക്ക് ഉറപ്പായിട്ടും കാസറ്റ് കഫേ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആൻഡ് എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ചിഞ്ചു ചേച്ചി, അല്ല സോറി, രാജ ചേച്ചിയാണ് കേട്ടോ. ഹായ് ആശ്രയ, പനവേലി കണ്ണുംകോട് നിന്നും രാജിയാണ്. വീട്ടിലെല്ലാവർക്കും വേണ്ടി മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് വെച്ച് തരണേ എന്നാണ് നമ്മുടെ രാജചേച്ചി എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ചേച്ചി ചോദിച്ചത് മണിച്ചേട്ടൻ്റെ ഒരു പാട്ടെന്നാണ്. അപ്പം എനിക്ക് ഫേവറേറ്റ് ആയ മണിച്ചേട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാട്ടെന്ന് പറയുന്നത് ബെൻ ജോൺസണിലെ സോനാ സോന എന്ന പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കൈതപ്പുറത്തിൻ്റെ വരികൾക്ക് ദീപക് ദേവിൻ്റെ ഈണത്തിൽ നമ്മുടെ മണിച്ചേട്ടനും ശുഭചേച്ചിയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം. ആൻഡ് ഓൾസോ നമ്മുടെ മായ ചേച്ചി ചോദിച്ച ഉണ്ണി വാവവ എന്ന മനോഹരമായ പാട്ടും കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ഇതുപോലെ വിളിക്കാം കാസറ്റ് കഫയിൽ. കേട്ട് ദ നമ്പർ 0474291 9090 എന്ന നമ്പറിലേക്ക്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് വാട്സപ്പിലും മെസ്സേജ് അയച്ചുകൊണ്ട് ഈ പാട്ടുകൾ ആവശ്യപ്പെടാവുന്നതാണ്. കേട്ട് ദ നമ്പർ 9522669090 5264 9090. സോ എവറിബഡി സ്റ്റേ ട്യൂൺ ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
4: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തൂ. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് SR നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921460 26. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
5: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ്, വൺസ് അഗെയിൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ ഏതാണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആയിരിക്കാണ്. ഈ ഒരു സമയത്ത് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കോളർ ഈസ് വെയിറ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്? ഹലോ, ഇതാരാ സംസാരിക്കുന്നത്? ഷീബ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഞാനും എന്റെ മോനും അമ്മയും.
0: മകനൊക്കെ എന്താ ചെയ്യുന്നേ?
1: മകൻ ജോലിക്ക് പോകും.
0: ജോലിയുണ്ട്. ചേച്ചി എന്താ ചെയ്യുന്നേ?
1: എന്തോ
0: ചേച്ചി എന്താ ചെയ്യുന്നേ?
1: ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, എനിക്ക് കടയുണ്ടെന്ന് പറഞ്ഞു.
0: എന്നോടാണ് പറഞ്ഞത്?
1: ചായക്കട.
0: എന്നോടാണ് പറഞ്ഞത്? സ്കൂളിന്റെ അടുത്ത്. ഓക്കെ, അല്ല ഞാൻ ചോദിക്കുന്നത് എന്നോടായിരുന്നു പറഞ്ഞത്, ചോദിച്ചത് എന്നോടായിരുന്നു. ശരി, അപ്പൊ എങ്ങനെ പോകുന്നു
1: കച്ചവടമൊക്കെ?
0: ചായക്കട മാത്രമാണോ അതോ ഭക്ഷണം ഉണ്ടോ? ആ, കാപ്പി എന്ന് പറയുമ്പോ നമ്മുടെ ദോശ, ഇഡ്ഡലി അതൊക്കെയാണോ? ഓക്കെ, ശരി ശരി. അപ്പൊ അങ്ങനെ പാചക രംഗത്ത് ഒരു ചെറിയ ഹോട്ടലൊക്കെ ആയിട്ട് പോവാണ്. ഓക്കെ ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ഓക്കെ, അടിപൊളി പാട്ടൊക്കെയാണല്ലോ. എന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞേ? പാട്ടുകളെല്ലാം ഇഷ്ടമാണ്. ഇതിനോട് ചെറിയൊരു ഇഷ്ടം കൂടുതലല്ലേ? ഓക്കെ ശരി. അപ്പൊ ഏതായാലും ഡെഡിക്കേഷൻ ഉണ്ട് ഈ പാട്ടിന്.
1: ഈ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ശ്രീശാന്തിനും.
0: ഓ, താങ്ക് യു.
1: എല്ലാവർക്കും.
0: ഓക്കെ ശരി ശരി. അപ്പൊ എല്ലാവർക്കും വേണ്ടി പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേച്ചി. താങ്ക് യു സോ മച്ച്. യെസ്, അപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ ഷീബ ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് രാഘുവിൽ പാടിയുന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കസ്തൂരിമാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി എ കെ ലോത സാറിന്റെ വരികൾക്ക് അവസിപ്പിച്ച സാർ ഇടം നൽകി. ദാസേടനും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്നാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ നമ്മുടെ ഷീബ ചേച്ചിക്ക് വേണ്ടി. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആദിയാണ് കേട്ടോ. ഹായ് ശ്രീചേട്ടാ, എനിക്കിന്ന് ചെമ്പൂവേ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ ആദി വാട്സാപ്പിൽ മെസ്സേജ് എനിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആദിക്ക് വേണ്ടിയും ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കാലാപാനി എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷേട്ടൻ്റെ വരികൾക്ക് രാജാസാർ ഇടം നൽകി. നമ്മുടെ സ്വന്തം എം ജി അണ്ണൻ, എം ജി ശ്രീനിവാസാറും ചിത്രചേച്ചിയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ഇതുപോലെ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474-219090-0474-279-1990. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ടു ദ നമ്പർ 952-464-9090-9562-6694-909-00. So everybody stay tuned, and this is RJ Srishant right here on Ashraya FM 90 Nadinoppum Nattarkoppum.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
0: Ashraya FM 90. Naadinoppam, Nattarkoppam.
4: Paambukal, Shabdangalillatha Lokathil ninnu, Prakruthiyude Thaalathinu Thizhayunna, Jeevajalangal. Innu, July 16, Loka Paambu Dinathil, Paambukalude Vismaya Lokathekkurichu Arivukal Pankuvekkan Ethunnu. സ്നേക് മാസ്റ്റർ വാവ സുരേഷ്, ആശ്രയ FM 90. കേൾക്കാം ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ ലൗഡ് സ്പീക്കറിൽ RJ അനാമികയോടൊപ്പം. സ്റ്റേ ട്യൂൺഡ്.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
7: Oh, whatever.

0: യെസ് രാഘുകിൽ പാടിയ മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്ത് ആണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്?
1: നമസ്കാരം, ഞാൻ റാംജിയാണ്.
0: റാംജി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: സുഖമായിട്ടിരിക്കുന്നു.
0: ഇന്ന് ഭയങ്കര ആക്റ്റീവ് ആണല്ലോ, എന്ത് പറ്റി? ശരി, ഓക്കെ. അപ്പൊ എന്താ ഇന്ന് പരിപാടി? അപ്പോ
1: പരിപാടി പ്രത്യേകിച്ച് ഒന്നുമില്ല.
0: ഒന്നുമില്ല, വെറുതെ പാട്ട് കേട്ടിരിക്കുകയാണ്.
1: അതെ.
0: ഭക്ഷണം കഴിക്കാൻ സമയമായോ?
1: ഭക്ഷണം കഴിച്ചു.
0: കഴിച്ചോ? കഴിച്ചു. എന്തായിരുന്നു സ്പെഷ്യൽ? എന്തായിരുന്നു സ്പെഷ്യൽ? എന്ന്
1: ബിരിയാണി.
0: ബിരിയാണി ആയിരുന്നു. ആഹാ, അടിപൊളി. ഇനി എന്ത് വേണം അല്ലേ? നോൺ വെജ്? ഓക്കെ ഓക്കെ. നോൺ വെജ് പ്രിയനാണോ?
1: എന്തായാലും കുഴപ്പമില്ല,
0: ഭക്ഷണം കഴിച്ചാൽ മതി അല്ലേ? ഓക്കെ, ശരി ശരി. അപ്പോഴേ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ഓക്കെ, ജാനകിയമ്മ പാടിയ മനോഹരമായ പാട്ടല്ലേ? ആ പാട്ട് ഡെഡിക്കേഷൻ ഉണ്ടോ?
1: പാട്ട് ഡെഡിക്കേഷൻ
0: ജാനകിന്നാണോ? ഓക്കെ, ശരി ശരി. എനിക്കും വളരെ ഫേവറേറ്റ് ആയ ഒരു പാട്ടുകാരിയാണ്. എന്താണ്, പക്ഷേ നിർഭാഗ്യവശാല് ഈയിടെ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി. ആ ഒരു വലിയ വിഷമത്തിലാണ്. അതെ,
1: തീർച്ചയായിട്ടും
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സംഗീത ലോകത്തിന് അത് വലിയ നഷ്ടം തന്നെയാണ് അല്ലേ?
1: സംശയമുണ്ട്,
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ആ പാട്ട് കേൾക്കണം അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചു തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച് സർ. യെസ്, അപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ രാംജിയാണ്. ചേട്ടൻ ചോദിച്ച പാട്ടെന്ന് പറയുന്നത് രാഗേന്ദു കിരണങ്ങൾ എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 1978 റിലീസ് ചെയ്ത അവളുടെ രാവുകൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമലയുടെ വരികൾക്ക് ATU ഉമ്മസർ ഈണം നൽകി. ആൻഡ് ഈയിടെ നമ്മളെ സംഗീത ലോകത്ത് നിന്ന് വിട്ടുപിരിഞ്ഞു പോയ സ്വർഗീയ ഗായിക ജാനകിയമ്മ പാടി അനശ്വരമാക്കിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം. രാംജിക്ക് വേണ്ടി കാസറ്റ് കഫയിലൂടെ ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് റോഷനാണ് കേട്ടോ, പനവേലിൽ നിന്നും. രാവിലെ മുതൽ രാത്രി വരെ ആശ്രയ FM കേൾക്കുന്ന ശരവണ ഹോട്ടൽ പനവേലിക്ക് വേണ്ടി സോൾട്ട് ആൻഡ് പേപ്പർ എന്ന സിനിമയിലെ ചെമ്പാവ് എന്ന പാട്ട് വെക്കാമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷനാണ് നമ്മുടെ റോഷൻ ചേട്ടൻ നമ്മുടെ ശരവണ ഹോട്ടലിന് വേണ്ടി കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്കിഷ്ടപ്പെട്ട മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും റോഷൻ ചേട്ടന് വേണ്ടിയും ആൻഡ് ഓൾസോ നമ്മുടെ ശരവണ ഹോട്ടൽ പനവേലിക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ട് ഇന്ന് കാസറ്റ് കഫയിൽ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ സോൾട്ട് ആൻഡ് പേപ്പർ എന്ന സിനിമയ്ക്ക് വേണ്ടി റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് ബിജുബാലിൻ്റെ ഈണത്തിൽ നമ്മുടെ പുഷ്പവതി മാം പാടിയ ഒരു മനോഹരമായ ഭക്ഷണത്തിൻ്റെ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. ഭക്ഷണ പ്രേമികളായ ആർക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പാട്ടാണ് ഈ ഒരു പാട്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ സ്പെഷ്യൽ ഡെഡിക്കേഷനായ റോഷൻ ചേട്ടൻ പറഞ്ഞ ശരവണ ഹോട്ടൽ പനവേലിക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ട് ഇന്ന് കാസറ്റ് കഫയിൽ കേൾക്കാവുന്നതാണ്. അപ്പോൾ ഏതായാലും ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ഇതുപോലെ നിങ്ങൾക്ക് കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474291 9090 0474291 9090 എന്ന നമ്പറിലേക്ക്. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490 90 9526690 90. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്. ആൻഡ് ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ ബാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: നമസ്കാരം, ഞാൻ ഭാവന സുരേഷ് ആണ്. വളരെ സന്തോഷം, ഇന്ന് ലോക പാമ്പ് ദിനം, വേൾഡ് സ്നേക് ഡേ ആണ്. ഇന്ന് നമ്മുടെ പാമ്പ് ദിനത്തിന് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനായി ഇന്ന് അനാമികയോടൊപ്പം ഞാനും
0: ഉണ്ടാകും.

ജാനകിയമ്മ പാടിയ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയോട്. ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കൂടെയുള്ളത് ആർ ജെ ശ്രീശ എന്നാണ് കേട്ടോ. അപ്പം എന്തായാലും ജാനകിയമ്മ എന്ന് പറയുമ്പോൾ സംഗീത ലോകത്തിന് തീർച്ചയായിട്ടും ഒരു തീരാ നഷ്ടം തന്നെയാണല്ലോ. ഏകദേശം 48,000 പാട്ടുകൾ പല ഭാഷകളിലായിട്ട് പാടിയ ഒരു സംഗീത ഇതിഹാസം തന്നെയായിരുന്നു ജാനകിയമ്മ എന്ന് പറയുന്നത്. ആക്ച്വലി ഒരു ബുക്കാണ്, ആക്ച്വലി പഠിച്ചാൽ തീരാത്ത ഒരു വലിയ ബുക്ക് തന്നെയാണ് എസ് ജാനകി എന്ന് പറഞ്ഞ ഇതിഹാസം അല്ലേ. അപ്പം അമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ കാസറ്റ് കഫേന്ന് വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കാസറ്റ് കഫേയിലെ മെനുവിൽ ഇനിയും ഒരുപാട് പാട്ടുകളും ഓർമ്മകളൊക്കെ ബാക്കിയുണ്ട്. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്ത ഒരു ആരും തന്നെ വിഷമിക്കേണ്ട. ഇനി നാളെ 12 മണിക്ക് നിങ്ങൾക്ക് വീണ്ടും കാസറ്റ് കഫേയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ടാറ്റ ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. രാത്രി 9 മണിക്ക് നിശാഗന്ധിയുമായിട്ട് എനിവേ ഞാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ യു ആർ ലിസണിങ് ആസ്ട്രോ എഫ്എം 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: ലൗഡ് സ്പീക്കർ ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം Good afternoon. Welcome to Loudspeaker with me, RJ അനാമിക. ഇന്ന് ജൂലൈ 16 ലോക പാമ്പ് ദിനം. ഈ പാമ്പ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഒക്കെ മനസ്സിലൊരു ചെറിയ ഭയമെങ്കിലും വരാതിരിക്കില്ല അല്ലെ? ബിക്കോസ് അത്രത്തോളം ഭയത്തോടെയാണ് നമ്മളിൽ പലരും ഈ ജീവിയെ കണ്ട് വളർന്നിട്ടുള്ളത് ഞാനടക്കം. എന്നാൽ ഭയത്തേക്കാൾ ഉപരി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താനായിട്ട് നിർബന്ധമായിട്ടും സംരക്ഷിക്കേണ്ടതുമായ ഒരു ജീവിയാണ് പാമ്പുകൾ എന്ന് പറയുന്നത്. പാമ്പുകളെ കുറിച്ചുള്ള നമ്മുടെ അന്ധവിശ്വാസങ്ങളും പേടിയും മാറ്റാനായിട്ട് ഒരാൾക്ക് മാത്രമേ കഴിയുള്ളൂ. തന്റെ ജീവിതം തന്നെ പാമ്പുകൾക്കും അവയുടെ സംരക്ഷണത്തിനുമായിട്ട് മാറ്റിവെച്ച മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ. പാമ്പുകളെ സ്നേഹിക്കുകയും അവയെ സ്വന്തം ജീവനേക്കാൾ കരുതലോടെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നമ്മുടെ സ്വന്തം വാവ സുരേഷ്. സുരേഷ് ഏട്ടാ, വെൽക്കം ടു ദി ഷോ.
2: നമസ്കാരം. നമസ്കാരം.
1: എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കുന്നോ?
2: നല്ല വിശേഷം, നല്ല വിശേഷം. അപ്പൊ ഇന്ന് ലോക പാമ്പ് ദിനമാണ്. ഇപ്പൊ എല്ലാത്തിനും ഉണ്ടല്ലോ ലോക പാമ്പ് ദിനം, ലോക അമ്മ ദിനം, അപ്പൻ ദിനം, അപ്പൻ ദിനം, മുത്തശ്ശി
1: ദിനം,
2: എല്ലാവരും ഉണ്ട്. അപ്പൊ അതില് ലോക വേൾഡ് സ്നേക് ഡേ, അതുപോലെ ലോക പാമ്പ് ദിനം. വളരെ സന്തോഷം നിങ്ങളായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞാലും. അത് മാത്രമല്ല, നിങ്ങളുടെ നമ്മുടെ ശ്രോതാക്കൾക്ക് ഉള്ള സംശയങ്ങളോ അല്ലെങ്കിൽ ശ്രോതാക്കളോട് സംസാരിക്കാൻ കഴിഞ്ഞാലും ഭാഗ്യം, നല്ല സന്തോഷം. ചോദിച്ചോളൂ.
1: ഒരുപാട് സന്തോഷം. ഞാൻ ഫസ്റ്റ് ചേട്ടനെയാണ് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് പറഞ്ഞപ്പോ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ബെസ്റ്റ് പാമ്പിനെ പേടിയുള്ള ആളാണ് പാമ്പിനെ പിടിക്കാനായിട്ട് പോകുന്ന ആളെ ഇന്റർവ്യൂ ചെയ്യാനായിട്ടെന്ന് പറഞ്ഞിട്ട് തമാശക്ക് പറയുന്നുണ്ടായിരുന്നു. സത്യമാണ്, എനിക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ളൊരു ജീവിയാണ് പാമ്പ് എന്ന് പറയുന്നത്. എനിക്ക് അതിനോട് അറപ്പൊന്നുമില്ല, പക്ഷെ ചെറിയൊരു പേടിയാണ്, എന്താണെന്നറിയില്ല.
2: ഇന്നേ ദിവസം യഥാർത്ഥത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്, ലോകത്ത് നമ്മൾ പേടിക്കേണ്ടത് പാമ്പുകളെ അല്ല, നമ്മുടെ മനുഷ്യന്മാരാണ് ഏറ്റവും അപകടകാരി. എല്ലാരും ഞാൻ പറയുന്നില്ല, എന്റെ ജീവിതത്തിൽ തന്നെ പഠിപ്പിച്ച പാഠം, പല മേഖലയിൽ പാമ്പിന്റെ അത്രയും അപകടകാരിയാണ്, അല്ല മനുഷ്യന്റെ അത്രയും അപകടകാരിയാണോ പാമ്പ്? യഥാർത്ഥമാണ്. ഞാൻ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, സ്കൂളിൽ ക്ലാസ് എടുക്കാൻ ചോദിക്കുന്ന, പാമ്പുകൾ ഒരിക്കലും ഒരു അപകടകാരിയല്ല. പക്ഷെ പാമ്പ് ഇല്ല എങ്കിൽ നമ്മുടെ ജൈവ വൈവിധ്യത്തിന് തന്നെ നമുക്ക് മാരകമായ അപകടങ്ങൾ ഉണ്ടാവാൻ പോകുന്നു. അപ്പൊ നമ്മൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തർ, എന്റെ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഓരോരുത്തരുടെയും.
1: തീർച്ചയായിട്ടും. ഇപ്പൊ സുരേഷ് ഏട്ട, ആദ്യമായിട്ട് പാമ്പിനെ പിടിച്ച ആ ഒരു നിമിഷം ഓർമ്മയുണ്ട്? അന്ന് തോന്നിയിട്ടുള്ള ആ ഒരു കൗതുകം തന്നെയായിരുന്നു ഇന്നും പാമ്പുകളോടുള്ളത്.
2: അന്ന് വെറും ഒരു തമാശ, അല്ലെങ്കിൽ കൂട്ടുകാരെ ഭയപ്പെടുത്തി കൂട്ടുകാരെ പഠിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള ചിന്ത ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ ഞാൻ അറിയാൻ തുടങ്ങിയപ്പോ എനിക്ക് വെച്ചാൽ ഇത് നമുക്ക് അനിവാര്യമാണ്, നമുക്കിപ്പോ നമ്മുടെ ഈ ഒരു സാധു ജീവി, ഈ ലോകത്തെ ഏറ്റവും സാധുവായ ജീവി എന്ന് ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് പറയുക പാമ്പുകൾ എന്നാണ്. പക്ഷെ ചവിട്ടുകാർ മാത്രം കടിക്കും, പക്ഷെ ഇവരില്ല എങ്കിൽ നമ്മളില്ല. ഇപ്പൊ നമുക്ക് RCC ഉള്ള മെഡിസിൻ, അതുപോലെ മറ്റു മെഡിക്കൽ ഹോസ്പിറ്റലുകളിലെ മെഡിസിൻ, അത് നമ്മുടെ ഹാർട്ടിനകത്ത് രക്തം കട്ടപ്പിടിച്ചിപ്പിക്കുന്ന മരുന്നിലേക്ക് ചേരുന്ന കണ്ടന്റുകൾ, അതുപോലെ തന്നെ നമുക്ക് ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ അവസ്ഥ ഉണ്ടാകും, അപ്പൊ അതില് നമുക്ക് അവർക്ക് സമാധാനം കൊടുക്കുന്ന കണ്ടന്റുകൾ, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിലുണ്ട്, പ്രോട്ടീൻസ്. അപ്പൊ ഇതെല്ലാം നമുക്ക് അനിവാര്യമല്ലേ. ഇപ്പൊ വാഹന അപകടങ്ങളിൽ തലക്ക് ക്ഷതമുണ്ട്, തലച്ചുകൊണ്ട് അകത്ത് രക്തം കട്ടപ്പിടിച്ച് ലിപ്പിക്കുന്ന മരുന്നിൽ ചേരുന്ന ഔഷധങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് പാമ്പ് കടിയേറ്റൽ കൊടുക്കുന്ന മറുമരുന്നായ അന്യൂനം, കോമൺ അന്യൂനം എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ പോളി വാലന്റ് എന്നറിയപ്പെടുന്ന സാധനം, ഇതെല്ലാം പാമ്പിന്റെ മനസ്സിൽ തന്നെ കണ്ടത്. അപ്പൊ ഇവ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രത്യൗഷധങ്ങൾ ഇല്ലല്ലോ. ആ പ്രത്യൗഷധങ്ങൾ ഇല്ലാതെ വരുമ്പോ അല്ലേ നമുക്ക് ഡെത്ത് കൂടുന്നത്. ഈ ലോകം നമ്മൾ സത്യം പറയുന്ന ഇന്നത്തെ ദിവസം നമ്മൾ എല്ലാവരും നമ്മളെ ലോകത്തുള്ള പാമ്പിനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ പാമ്പിനെ സ്നേഹിക്കുന്നില്ല, ഇപ്പൊ പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരുടെ അടിയിലോട്ടുള്ള കമന്റ്സുകൾ എന്താ അറിയാം, തല്ലിക്കൊന്നുകൂടെ പെട്രോൾ ചോദിച്ചുകൂടെ
1: വന്നിട്ട്
2: ആൾക്കാർക്ക് മരണം കൂടുന്നത് കൊണ്ടാണ്. അപ്പൊ നമുക്കറിയാം മരണം കൂടാൻ കാരണം കൊറോണ വന്നതിന് ശേഷം നമ്മളാരും പറമ്പുകൾ വൃത്തിയാക്കുക, അടുത്ത വീട്ടിലെ പറമ്പ് അടുത്ത പറമ്പുകൾ വൃത്തിയായി കിടക്കുന്നു. അപ്പൊ രണ്ടു മൂന്ന് വർഷം അവർക്ക് പ്രജനനം ചെയ്യാണ്ടിട്ട് നല്ല കിട്ടി, അപ്പൊ കിട്ടുന്ന കുഞ്ഞുങ്ങളെയൊക്കെ അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റി, ആ കാടുകൾ കുളിക്കാൻ പറ്റി, മറ്റേ പക്ഷികൾക്ക് തിന്നാൻ പറ്റിയില്ല, മനുഷ്യന്മാർ തല്ലിക്കൊന്നില്ല. അപ്പൊ അത് രണ്ടു ദിവസത്തിൽ കൂടി കുറച്ച് ഇരട്ടിയായിട്ടുണ്ട്, കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് പാമ്പുകളുടെ എണ്ണം, കുറച്ച് ക്രമാതീതം വർദ്ധിച്ചില്ല. അത് രണ്ടു മൂന്ന് മാസം അത് ബാലൻസ് ചെയ്തങ്ങ് പോകും, പ്രശ്നങ്ങൾ കഴിയുമ്പോൾ അതങ്ങ് ബാലൻസ് ചെയ്യും. കാരണം വെച്ചാൽ ഇത് എന്താ പറയുക, പരസ്പരം തിന്നുന്ന ജീവികളല്ല. അപ്പൊ അവർക്ക് ഫുഡ് കിട്ടാതെ വരുമ്പോ അവർ തന്നെ പരസ്പരം കൺട്രോൾ ചെയ്തോളൂ. ഇപ്പൊ ചേര ചേരയെ കഴിക്കുന്നു, മൂർക്കൻ മൂർക്കനെ കഴിക്കുന്നു, മൂർക്കൻ കഴിക്കുന്നു, മൂർക്കൻ ചേരയെ കഴിക്കുന്നു, മൂർക്കൻ ക്രൈറ്റിനെ ശങ്കുവിനെ കഴിക്കുന്നു, മൂർക്കൻ ചെറിയ പൈത്തന്റെ കുഞ്ഞിനെ പിടിക്കുന്നു, മൂർക്കൻ വാട്ടർ സ്നേക്കിനെ പിടിക്കുന്നു. അപ്പൊ ഇതങ്ങ് കൺട്രോൾ ആയെങ്കിൽ പോകും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. യെസ്, അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ലോക പാമ്പ് ദിനമായിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ദിനത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആള് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള വാവ സുരേഷ് ആണ്. സോ അദ്ദേഹമാണ് ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ ശരിക്കും ഈ പാമ്പുകള് മനുഷ്യരെ ആക്രമിക്കാൻ വേണ്ടി കടിക്കുന്നതാണോ അല്ലെങ്കിൽ അതിന്റെ ഭയം കൊണ്ടാണോ അങ്ങനെ കടിക്കുന്നത് നമ്മളെ?
2: നല്ല ചോദ്യം. ആക്രമിക്കാതെ ഭയം കൊണ്ടല്ല, ആക്രമിക്കാൻ വേണ്ടി കടിക്കുന്ന ഒറ്റ ജീവിയുള്ളത് മനുഷ്യൻ മാത്രം. പക്ഷെ കടിക്കുമ്പോ കയ്യില് വെട്ടുകെട്ടി ഓടലിയൊക്കെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് നമ്മൾ ചവിട്ടി അത് പേടിച്ചിട്ട് ചവിട്ടുന്നെങ്കിൽ അത് ഇരിക്കുന്ന സാഹചര്യം നമ്മൾ പെട്ടെന്നുണ്ട് കൈയിടുമ്പോ കൈ അങ്ങോട്ട് ആക്രമിക്കാൻ ചെല്ലുന്നു കടിക്കുന്നു, അല്ലെങ്കിൽ കാല് മേളിൽ കൊടുക്കുമ്പോ കാല് എന്തോ കാണാൻ ദേഹത്ത് ആക്രമിക്കാൻ ചെല്ലുന്നു കടിക്കുന്നു. പിന്നെ ചവിട്ടി വേദനിക്കാതെ ഇവർ കടിക്കില്ല, അറിയാല്ല നമുക്ക്. ഈ സമയത്താണ് ഞാൻ എപ്പോഴും ഒരു ബഹുമാനിക്കുന്ന ഒരാളുണ്ട്, ഗുരുദേവൻ, നാരായണ ഗുരുദേവന്റെ ഒരു അവസ്ഥ. ഒരു ജാതി ഒരു മതം ദൈവം, അന്ന് ലോകത്തിലൊന്നും ഭൂമിയിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം, എല്ലാരെയും ഒരേ മക്കളെ പോലെ കാണാൻ കഴിയുള്ള ഒരാൾ ഒരുപോലെ കാണാൻ കഴിയുള്ള ഒറ്റ ജീവികൾ അത് പാമ്പാണ്. കാരണം കാഴ്ച അവർക്ക് കൃത്യമായിട്ട് കാഴ്ചയില്ല, കേൾക്കാൻ കഴിയില്ല, അകപ്പാടുള്ള മൂക്കും ഉണ്ടെങ്കിൽ മണമെടുക്കാൻ കഴിയില്ല, കാലും കഴിയില്ല, അപ്പൊ ചവച്ചരയ്ക്കാൻ കഴിയും, പല്ലുണ്ടെങ്കിലും ചവച്ചരച്ച് കഴിക്കുന്നില്ല. അതോടൊപ്പം തന്നെ അവരുടെ വനമുള്ള പാമ്പുകൾക്ക് ആ വനം ചെന്നിട്ടാണ് ഡൈജസ്റ്റ് ആവുന്നത്. ആ കടിച്ച് ചവച്ചരയ്ക്കാത്ത ഡൈജസ്റ്റ് ആയി മോഷണായി പോകുന്നു. അതുപോലെ ഓടി വരാൻ കഴിയില്ല, കാലും കഴിയില്ല, സ്പീഡ് കൂടുമ്പോ അപ്പൊ എല്ലാവരെയും ഒരേപോലെ എക്സ്ട്രാ നെഗറ്റീവ് ആയി മേളാട്ടിലെ കാണുന്നത്. അപ്പൊ അവരെ അല്ലേ നമ്മൾ പഠിക്കേണ്ടത്, അവരെ അല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത്. അത് മാത്രം ഇത്രയും പ്രോട്ടീൻ ലോകത്തിൽ നിന്നും കറിയാൻ പറ്റും, 95% പ്രോട്ടീൻ കൊണ്ട് നടക്കുന്ന ഒരു ജീവിയാണ് പാമ്പ്. 95% പ്രോട്ടീനാണ് അവരുടെ ഗ്ലാൻഡ് ഉള്ളത്. അത്രയും പ്രോട്ടീൻ ഉള്ള ഏതെങ്കിലും ഒരു സാധനം ഭൂമിക്ക് മുന്നിൽ കഴിഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു സാധനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ലോകത്തെ? എന്തോ ഒരു പച്ചില ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞു? ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പൊ നമ്മൾ ഇവരെ അല്ലേ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? ഇപ്പൊ ഭൂമിയിൽ യഥാർത്ഥം പറഞ്ഞാൽ പാമ്പുകൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് പാമ്പുകൾ എല്ലാം പിടിച്ചുകൊണ്ട് നാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകണം. ആ നാട്ടിൽ നിന്ന് അങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമുക്കൊരു അപകടം വരാനിരിക്കുന്നത് മാരകമായ വരും തലമുറയിലെ കുട്ടികൾക്ക് മാരകമായ ജന്മനാ തന്നെ അവർക്ക് ശ്വാസകോശ സംബന്ധമായ മാരകമായ അസുഖങ്ങളുമായിട്ടാണ് വരാൻ പോകുന്നത്. നമ്മളെല്ലാം ഇപ്പൊ ഞാൻ എങ്ങനെ ജീവിക്കും, ഇപ്പൊ മക്കളെക്കൊണ്ട് ജീവിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കൂടെ ആൾക്കാർ പോകുന്നു. ഇപ്പൊ നമുക്ക് നാളെ വേണമോ വേണ്ടതല്ല, ഞാൻ പോയി കഴിഞ്ഞാൽ അടുത്ത തലമുറ ജീവിച്ചാലും ജീവിച്ചില്ലെങ്കിൽ എന്നാണ് ഇപ്പോഴത്തെ ആൾക്കാർ ചിന്തിക്കുന്നത്. അപ്പൊ നമുക്കറിയാലോ, നിങ്ങൾ എന്നെ ചിന്തിക്കും, ലോക പാമ്പ് ദിനത്തിൽ നിങ്ങൾ എന്നെ ചിന്തിക്കും, എത്ര പേരാണ് വർഷങ്ങളിൽ പാമ്പടിയിട്ട് മരണപ്പെടുന്നത്. അതേസമയം സെയിം വാഹന അപകടങ്ങൾ എടുത്ത് നോക്കും, വാഹന എത്ര 5000 ഒരു വർഷത്തിൽ ശരാശരി വരുന്നില്ലേ? പാമ്പ് പിടിച്ചിട്ട് 100 താഴെയുള്ളൂ. ഈ വർഷം കുറച്ച് 100-150 മേലോട്ട് പോകും. കുറച്ച് കൂടുതൽ പാമ്പുകളുടെ സാന്നിധ്യം, കടിയിൽ എണ്ണം കൂടി. ഇപ്പൊ തന്നെ നമുക്ക് 50 കോടിയിൽ ഡെത്തുകളുണ്ട്, ചെറിയ 70-80 ഡെത്തുകൾ ഈ വർഷത്തിൽ തന്നെ ഇതുവരെ ഉണ്ടായില്ല, 6 മാസം കൊണ്ട്. അപ്പൊ അത് ഒരിക്കലും പാമ്പ് ജീവി ആയതുകൊണ്ടല്ല, അവരെ ചെന്ന് ചവിട്ടുന്നു, അത് കടിക്കുന്നു. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ദിവസത്തിൽ എന്റെ പ്രിയപ്പെട്ട ജനങ്ങളുടെ ഒരുപാട് വീട്ടിൽ പാമ്പ് പിടിക്കാൻ പോയി സ്ഥലത്തേക്ക് വീടിന്റെ അകത്ത് വാരി

വീട്ടിനുള്ളിൽ എടുക്കുന്ന സാധനങ്ങളല്ലേ, അപ്പൊ അതൊക്കെ ജനങ്ങളെ പേടിപ്പിക്കുകയല്ലേ ചെയ്യും. ജനങ്ങളെ വീട്ടിനകത്തു കൊണ്ടുവച്ചിട്ട് എടുക്കുന്നത് അതൊക്കെ വെറും ഇതല്ലേ. എന്താ പറയാ, ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ ഈ എന്താ പറയാ, ലോക പാമ്പിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ടോ? ഇതെന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? ഒന്നുമില്ല, ചുമ്മാ കുറെ ദിവസങ്ങൾ ഇങ്ങനെ പോകുന്നു എന്നുള്ളത് മാത്രമല്ല, കുറെ ദിവസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും. അല്ലാതെ അതിന്റെ പറയില് ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു വാർത്തയില്ല, ഇത് വാർത്തയിൽ ഇന്നങ്ങ് തീർന്നു ആ ലോക പാമ്പ് ദിനം, അത് അവിടെ തീർന്നു. ഇന്നലെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇന്ന് എത്ര പാമ്പുകൾ അതി മൃഗീയമായി കൊലയപ്പെടും, അല്ലെങ്കിൽ ലോകത്തിൽ ലക്ഷക്കണക്കിന് പാമ്പുകൾ തന്നെ കൊലപ്പെടും. കാരണം വെച്ചാല് ഇന്ന് അങ്ങനെയാണ്, കാരണം ജനങ്ങൾ പേടിച്ചിട്ട് ഈ ചാനലിൽ യൂട്യൂബുകളിലും മറ്റോ കാണുന്ന, അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ ആ ഒരു ഭീകരത, പാമ്പ് കൂടിയിട്ട് അവിടെ മരിക്കുന്നു, ഇവിടെ മരിക്കുന്നു, ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെ കടിക്കുന്നു, ഇവിടെ കടിക്കുന്നു എന്നിങ്ങനെ വാർത്ത വരുമ്പോ ഇവരെന്താ ചെയ്യുക? അവര് പേടിച്ചിട്ട് തല്ലിക്കൊല്ലും, എന്നാൽ പണ്ടാരം വേണ്ടെന്ന്. അങ്ങനെയല്ല, നമ്മള് ഇത് നമുക്ക് അനിവാര്യമാണ്. നമുക്കിത് ഇപ്പൊ നിപ്പ വന്നു മരിക്കുന്നു, കൊറോണ വന്ന് മരണപ്പെടുന്നു, ലക്ഷക്കണക്കിന് ആൾക്കാരെ മരണപ്പെട്ടത്. അപ്പൊ നമുക്ക് അത് ആ പാമ്പുകൾ എന്റെ കടിയേറ്റ് അങ്ങനെ മരിച്ചിട്ടുണ്ടോ? ഇത്രയും വർഷത്തെ കഴിയിട്ട് അങ്ങനെ മരിച്ചിട്ടുണ്ട്. ഇപ്പൊ കപ്പ നമ്മളെ മരിച്ചിനി എന്നറിയപ്പെടുന്ന കിഴങ്ങ് കപ്പ കഴിച്ചിട്ട് വർഷത്തിൽ 200 പേരൊക്കെ ലോകത്തിൽ മരണപ്പെടുന്നുണ്ടെന്നാണ് കപ്പ. അതിന്റെ എന്തെങ്കിലും പറഞ്ഞത്? അപ്പൊ ഒന്നുമില്ല, എല്ലാം പാമ്പിന്റെ തലയിലാണ്. പാമ്പാണ് യഥാർത്ഥത്തിൽ ജനിച്ചത്, പാമ്പാണ് ഏറ്റവും എന്താ പറയാ വൃത്തികെട്ട ജീവിതത്തിലുള്ള ആൾക്കാർ കാണുന്നത്. ഒന്നും അല്ല, അവയെ നമ്മൾ സ്നേഹിക്കേണ്ട കാലഘട്ടമാണ്. അവർ നമ്മളെ മറ്റു രാജ്യങ്ങളിൽ സ്നേഹിക്കുന്നില്ലേ? മറ്റു രാജ്യങ്ങളെ പാമ്പിനെ കേരളത്തിൽ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഡെമോ ചെയ്യുന്നില്ലേ, വളർത്തുന്നില്ലേ? അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ പാമ്പ് യഥാർത്ഥത്തിൽ തല്ലിക്കൊല ചെയ്യപ്പെടുന്നത് ദിവസത്തിൽ ഇതൊക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഓർക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തൂ. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗാ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് എസ് ആറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921460626. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഈ ലോക പാമ്പ് ദിനത്തിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള വാവാ സുരേഷാണ്. അദ്ദേഹം പാമ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേയധികം കാര്യങ്ങൾ നമ്മളോട് ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാധാരണക്കാർക്ക് അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യമാണ്, ഈ വിഷമുള്ള പാമ്പാണോ അല്ലെങ്കിൽ വിഷമില്ലാത്തതാണോ എന്ന് ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും.
2: മൂർക്കൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. മൂർക്കൻ എന്ന് പറഞ്ഞു മൂർക്കനെ കണ്ടിട്ട് ചേര എന്നാൽ തന്നെ അവർ പേരക്കടയിൽ ഒരു വലിയ ചേരയാണ് സുരേഷ് ചേട്ടാ എന്ന് വന്ന് പിടിക്കാൻ പറ്റും. ഞാൻ നോക്കിയപ്പോ ചേരയല്ല, മൂർക്കനായിരുന്നു. മൂന്നാല് ദിവസം കിടപ്പുണ്ട്, അങ്ങനെ ഞങ്ങൾ വെള്ളം കഴിക്കുമ്പോൾ അത് വയ്യാത്തോണ്ട് പത്തി എടുത്തില്ല. അന്ന് എഴുതി പോകുമ്പോഴെങ്കിലും മനസ്സിലാക്കണ്ട് ചേരയ്ക്ക് മഞ്ഞയും കറുപ്പും പച്ചയും ഒക്കെയാണ് ചേരയുടെ കളറ്. മുറുക്കന്റെ കളർ ഒരു ആഷ് കളർ, അതുപോലെ കുറച്ചു യെല്ലോയിറ്റ് കൂടുതലാണ്, അല്ലെങ്കിൽ വൈകി ബ്രൗൺ കൂടുതൽ, ബ്രൗൺ കളർ കുറച്ചുകൂടെ മൃദുലമായി കാണാൻ പറ്റുന്നു. തല വലുതായിരിക്കുന്നു. തല കഴിഞ്ഞാൽ തലയുടെ താപ്പോട്ട് കറുത്ത പാടുകൾ എല്ലാം സാധാരണ നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്ന എല്ലാ മുറുക്കൻ ഇറു എന്ന് പറയുന്ന ആ അക്ഷരം, അല്ലെങ്കിൽ ആ കന്നഡ കന്നഡ എന്നാണ് മലയാളത്തിൽ പറഞ്ഞത് ഡബിൾ കന്നഡ, അത് നമുക്ക് കറുപ്പാട്ട് ഇങ്ങനെ കറക്റ്റ് എഴഞ്ഞു പോകുമ്പോഴത്തേനും പത്തി വിടർത്തിയില്ലെങ്കിലും ആ കറുപ്പ് നമുക്ക് അറിയാൻ പറ്റും. ഇത് മൂർക്കനാണ് അല്ലെ ചേരയാണ്. പിന്നെ അളരിയാണെങ്കിലും ദേവസേനയുടെ വർത്തമുള്ളതാണ്. അളരിയാണെങ്കിൽ നല്ല കറുപ്പിൽ രണ്ട് തല ഉരുണ്ടിരിക്കുന്ന തലയുടെ മുതൽ ഒരു പത്ത് ഇഞ്ച് കഴിയുമ്പോൾ രണ്ട് വര വലുത് അസ്റ്റിലേക്ക് ചങ്ക് വരണമെങ്കിൽ രണ്ട് ആദ്യം ഒരു വര കഴുത്തിന്റെ ഒരു മൂന്ന് നാലഞ്ച് താഴേക്ക് വന്നിട്ട് ഒരു വരയായിട്ട് ഇങ്ങനെ പോട്ട് ഒരു മൂന്നോ നാലോ വര കഴിയുമ്പോൾ അത് പിന്നെ ഡബിൾ വരകളായിട്ട് ഡബിൾ ബാൻഡുകളായിട്ട് വാലറ്റം വരെ പോകുന്നു. ശംഖു വരയനാണെന്നും തല ഉരുണ്ടിരിക്കുന്നു എന്നും വെള്ളിവര എന്ന് അറിയപ്പെടുന്നു. ശംഖു വരനെ പോലെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പാമ്പുണ്ട് വെള്ളിവര എന്നറിയപ്പെടുന്ന ചുവർപ്പാമ്പ് ഉൾപ്പാണ്. അത് തല ത്രികോണാകൃതിയിരിക്കുന്നുവെന്നും അത് സിംഗിൾ ലൈൻ വാലറ്റം വരെ ഇങ്ങനെ പോകുന്നുവെന്നും ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ കാട്ടു പാമ്പ് എന്നറിയപ്പെടുന്നൊക്കെ എന്നറിയപ്പെടുന്ന ബലമില്ലാത്ത പാമ്പാണെന്നും അത് തല ചേരയുടെ തല പോലെ ഇരിക്കുമെങ്കിലും അതിന്റെ തലയുടെ മുതൽ ശരീരത്തിന്റെ മധ്യഭാഗം വരെ വരകളുണ്ടാവും. മധ്യഭാഗം കഴിഞ്ഞാൽ പിന്നെ വരകളില്ല എന്നും ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇതൊക്കെ അറിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പാമ്പിനെ പേടിപ്പിക്കുന്നത് ഞാൻ അറിയാലോ. ഞാൻ 2006 മുതൽ കേരളത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങോട്ടോ എങ്ങോട്ടോ കാസർഗോഡ് മുതൽ പാറശാല വരെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതൊക്കെ ആണ് ക്ലാസ്സുകൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. വനംവകുപ്പിന്റെ ഓഫീസർമാരും അന്നത്തെ മന്ത്രിയും ഒക്കെ ആയിരുന്നു അവർ പറഞ്ഞത് ക്ലാസ് എടുക്കണം. ക്ലാസ് എടുക്കുമ്പോൾ പാമ്പുകളെ ക്ലാസ് കൊണ്ട് ക്ലാസ് എടുക്കുന്നത് അങ്ങനെ ഞാൻ പെരുമ്പാമ്പ് മൂർക്കനാണെങ്കിൽ ശംഖുവരയിൽ കാട്ടുപാമ്പ് ഇങ്ങനത്തെ പാമ്പുകളൊക്കെ ക്ലാസ്സുകളിൽ പരിചയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഞാൻ ക്ലാസ്സിലെടുക്കുന്നത്. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാരെ പേടി മാറ്റിയിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു മൂന്നാലഞ്ച് വർഷം കൊണ്ട് ജനങ്ങൾ പാമ്പിനെ ഭയപ്പെട്ട് ജീവിക്കുന്നു. അത് എന്താണ് അതിന്റെ ഒരു ഇഷ്ടമില്ല, ജനങ്ങളെ പേടിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ആരൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ പേടിക്കുന്നു എന്നുള്ളത് ഭയങ്കര ഭയങ്കരമായിട്ട് പേടിക്കുന്നു. എന്ത് സോഷ്യൽ മീഡിയ ആണോ അതിന് ആളുകൾ അവലംബിക്കാൻ പോകുന്ന ആൾക്കാർ പറഞ്ഞ് പേടിപ്പിക്കുന്നതാണോ എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു കാര്യങ്ങൾ നമ്മൾ അർത്ഥമില്ല.
1: ഓക്കെ, അപ്പോൾ ഇന്ന് വേൾഡ് സ്നേക് ഡേ ആണ്. ഈ ഒരു ദിനവുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സുരേഷ് ചേട്ടൻ നമ്മളോട് ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും കുറച്ചധികം കാര്യങ്ങൾ കൂടി ചോദിക്കാനായിട്ടുണ്ട് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ലൗഡ്സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. യെസ്, അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ലോക പാമ്പ് ദിനമായിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ദിനത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ആള് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള വാവ സുരേഷ് ആണ്. സോ അദ്ദേഹമാണ് ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. സുരേഷേട്ട, അതുപോലെ തന്നെ ഈ പാമ്പുകടി ഏൽക്കുന്ന സമയത്ത് പല ആൾക്കാരും പെട്ടെന്ന് പാനിക് ആവാറുണ്ട്. സോ ഒരാൾക്ക് പാമ്പുകടി ഏൽക്കുകയാണെങ്കിൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് പറയാമോ?
2: നല്ല ചോദ്യമാണ്. നല്ല ശ്രോതാക്കളത് അറിയേണ്ടതാണ്. കാരണം വെച്ചാല് ഇവിടെ നമ്മുടെ നാട്ടില് എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിക്കുന്നത്? ഒരു ബില്ല്, കാരണം ഈ ഇടയ്ക്ക് ഒരു കോഴിക്കോട് ജില്ലയിൽ ഒരു പാമ്പ് കടിയിട്ട് ഒരാളിനെ കയ്യില് കടിയേറ്റ് കയ്യില് നൂല് തുണി വെച്ച് കെട്ടിക്കൊണ്ടുവന്നപ്പോ ഡോക്ടർ വന്ന് കെട്ടാൻ പാടില്ല, എന്തൊക്കെ പൊട്ടത്തരങ്ങളായിരുന്നു ഇങ്ങനെ കെട്ടാൻ പാടില്ല എന്ന് പറയുമ്പോ ആ വെനം പെട്ടെന്ന് സ്പ്രെഡാവൂല്ല. പെട്ടെന്ന് അദ്ദേഹത്തിന് അപകടപ്പെടുന്ന സ്ഥലത്തെത്തില്ല, അതൊന്നും അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് വേറൊരു ഡോക്ടർ വന്ന് ഒരു കൈ എടുത്ത് കയ്യിൽ കെട്ടി വെച്ചിട്ട് ഇങ്ങനെ വയറ്റിന്റെ അവിടെ വെച്ചുകൊണ്ടുപോയപ്പോ പറയുന്നു അങ്ങനെയല്ല, കൈ തലയ്ക്ക് മേളിൽ ഉയർത്തി വെച്ചുകൊണ്ടിരിക്കണം. എന്താ ചെയ്യുക? കൈ കെട്ടി വെച്ച കൈ തലയ്ക്ക് മേളിൽ ഉയർത്തിയിട്ടുണ്ട്, എന്താ സംഭവിക്കുക? വെനം താഴേക്ക് വരികയില്ലേ, പെട്ടെന്ന് സ്പ്രെഡാവൂല, അത് അപകടമല്ല. ഇങ്ങനെയാണ് ആദ്യം നമ്മൾ ചവിട്ടി പുറത്താക്കേണ്ടത്. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇപ്പൊ പാമ്പടിയിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു കാരണം വെച്ചാലും ഭയപ്പെടും. നിങ്ങൾ ഏകദേശം 16 പ്രാവശ്യം സീരിയസ് ആയി, 6 പ്രാവശ്യം വെന്റിലേറ്റർ കിടന്നു, 10 പ്രാവശ്യം ഐസിയിലായി. ഇത് ഓരോ പാഠങ്ങൾ എനിക്ക് ഓരോ കടികൾ ഞാനൊരു പാഠമാക്കി മാറ്റുന്നു. അതുകൊണ്ട് എന്താ പറയുക, ഇപ്പൊ കഴിഞ്ഞ ഒരു പാളുകൾ പാടി ഇത്ര ആൾക്കാർക്ക് പാമ്പടിക്ക് മരണപ്പെട്ടപ്പോൾ ഞാൻ കുറെ വീഡിയോസ് ചെയ്യുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച്, നമ്മുടെ മരുന്ന് കറക്റ്റ് ആയിട്ടുള്ള മരുന്നാണ് ഇപ്പൊന്നൊരു പഠനമുണ്ട് നമ്മുടെ കേരളത്തില്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടില്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു പൗഡർ വാങ്ങിച്ചാലും കാലാവധി ഉണ്ട്, വാങ്ങിച്ചാലും കാലാവധി ഉണ്ട്. അതുപോലെ പാമ്പടി ഏൽക്കുന്ന മരുന്ന് പാമ്പടിയിൽ കൊടുക്കുന്ന ആന്റിവെനം എന്ന് പറഞ്ഞ പോളിവാലന്റിന് ഒരു കാലാവധി ഉണ്ട്, 2 മാസം കാലാവധി ഉണ്ട്. പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് കണക്കെഴുതി വയ്ക്കാത്തണം, ഇന്ന ദിവസം പർച്ചേസ് ചെയ്തു, അത് 2 വർഷത്തെ കാലാവധി കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യുന്നില്ല. മരണം കൂടുതൽ വരുന്നത് നമ്മുടെ മരുന്നിന്റെ കാലാവധി തീർന്ന മരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ടുകൂടി മരണം സംഭവിക്കുന്നുള്ളതാണ്. അത് നമ്മളെപ്പോഴും നമ്മുടെ ശ്രോതാക്കൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു പരിചയമുള്ള പാമ്പടി നമ്മൾ ചെയ്യേണ്ടത് ഭയപ്പെടാതിരിക്കുക. ഫസ്റ്റ് എയ്ഡ് ഭയപ്പെടാതിരിക്കുക, ഭയപ്പെടുത്താതിരിക്കുക എന്നുള്ളത്. ഭയപ്പെടാതിരിക്കുക. ഒരിടത്ത് ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ അവിടെ ഇരിക്കുക, കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും പെട്ടെന്ന് വിളിച്ചു വരുത്തുക. ഇതിനൊക്കെ ചെയ്യേണ്ടത് ഭയപ്പെടാതിരുന്നതിന് ശേഷം നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഒരു കാരണവശാലും കെട്ടാതിരിക്കരുത്, ഒരു കാരണവശാലും ടാറ്റാക്കി കെട്ടരുത്, ഒരു കാരണവശാലും കയറോ റോപ്പോ ഉപയോഗിച്ച് കെട്ടരുത്, ഒരു കാരണവശാലും ബ്ലേഡോ കത്തി ഉപയോഗിച്ച് ഉണ്ടാക്കരുത്. നമ്മൾ ഏറ്റവും ചെയ്യേണ്ടത് ഭയപ്പെടാതിരിക്കുക. അതിനുശേഷം നിങ്ങൾ ആളിനെ ആള് തുണി അവരുദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രം ഏതാണോ അതൊരു 2-3 ഇഞ്ച് വീതിക്ക് കയറി എടുക്കുക. കടിയേറ്റന്റെ മേലോട്ട് ഉദ്ദേശിച്ച് ഒരു 10 ഇഞ്ച് മേലോട്ട് വീതിക്ക് ആ തുണി ചുറ്റി കെട്ടുക. അതുപോലെ വീണ്ടും ഒരു കാരണത്തിലും ടൈറ്റ് ആക്കരുത്, രക്തോട്ടം കുറയത്തക്ക രീതിയിൽ കെട്ടുക. വീണ്ടും ഒരു കഷ്ണം തുണി കെട്ടിയതിന്റെ കുറച്ചുകൂടെ മേളിലോട്ട് കെട്ടുക. കയ്യിലാണ് കടിയേറ്റങ്ങൾ, കടിയേറ്റ ഭാഗം കെട്ടിയതിനു ശേഷം നമ്മുടെ വയറ്റിന്റെ, നമ്മുടെ അടിവയറ്റിന്റെ താഴെ, അടിവയറ്റിന്റെ അവിടെയായിട്ട് ഇങ്ങനെ വെച്ചാൽ, അതായത് നമ്മുടെ ഹാർട്ടിന്റെ താഴെയായിട്ട് ഇങ്ങനെ വയറ്റോട് ചേർത്ത് വെച്ച് അദ്ദേഹത്തിനെ എടുത്ത് ഇരുത്തി ഹോസ്പിറ്റലെത്തിക്കുക. ഒരു കാരണത്തിലും നടക്കുകയോ ഓടുകയോ ഒന്നും ചെയ്യരുത്, അത് അപകടമാണ്. അതുപോലെ കാലിനാണെങ്കിൽ കെട്ടിയതിനു ശേഷം കാലിന് നിറത്തി വെച്ച് അദ്ദേഹത്തിന് ചാരി ഇരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക, അപകടം ഉണ്ടാവുന്നില്ല. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ശ്രമിച്ചപ്പോൾ മൂർക്കൻ പാമ്പിനെ പോലുള്ള ആ പാമ്പുകളുടെ കടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം ചിലപ്പോൾ ശ്വാസതടസ്സം അനുഭവപ്പെടാം, നമുക്ക് കഫക്കെട്ട് ഉണ്ടാവാം, നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പൊ നമ്മൾ കിടക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മലർന്നിട്ടോ കമിച്ചിട്ടോ ഇടതുവശത്തേക്ക് ചരിഞ്ഞിട്ടോ ലെഫ്റ്റിലേക്ക് ചരിഞ്ഞിട്ടോ കിടക്കാൻ പാടില്ല. നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ചരിഞ്ഞ് കിടക്കുക. അപ്പൊ കിടക്കുന്ന സമയത്ത് നമുക്ക് വായിലുണ്ടാകുന്ന കപം അത് ഇങ്ങനെ പുറത്തേക്ക് നമുക്ക് ശ്വാസം എടുക്കേണ്ട കുറച്ച് സമയം കിട്ടും. ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് അടുത്തുള്ള ഏതാണോ ആന്റിവെനം ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റൽ അവിടെ എത്തിക്കുക. എത്തിച്ചു കഴിഞ്ഞാൽ തന്നെ ആന്റിവെനം ചെയ്യാൻ കഴിവുള്ള ഹോസ്പിറ്റലുകളിലാണ് നമ്മൾ എത്തിക്കുന്നത്, ഏതെങ്കിലും നഴ്സിംഗ് ഹോമിലൊന്നും കൊണ്ടുപോകാൻ നിൽക്കരുത്. അപ്പൊ അതൊക്കെ അപകടമാണ്, ഡിലേ ആവും. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഹോസ്പിറ്റലിൽ എത്തിഞ്ഞ് ബാക്കി ഡോക്ടർമാർ രക്തപരിശോധനയിൽ കൂടി അവർക്ക് അറിയാൻ പറ്റും, അവർ ബാക്കി കാര്യങ്ങൾ അവർ ചെയ്തോളൂ.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. യെസ്, അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ലോക പാമ്പ് ദിനമായിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ദിനത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആള് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള വാവാ സുരേഷ് ആണ്. സോ അദ്ദേഹമാണ് ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ പെറ്റ് ആനിമൽസ് ആയിട്ടുള്ള നായ പൂച്ചയൊക്കെ ഉണ്ടല്ലോ, ഇവയ്ക്ക് പാമ്പേടി ഏൽക്കുകയാണെങ്കിൽ നമുക്ക് നൽകാൻ കഴിയുന്ന പ്രഥമ ശുശ്രൂഷ എന്താണ് സുരേഷ് ഏട്ടാ?
2: നായ്ക്കും പൂച്ചയ്ക്കും നമുക്ക് പ്രഥമ ശുശ്രൂഷയായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ, കാരണം ചുമ്മാ ഇരിക്കുന്ന ജീവനല്ല, എപ്പോഴും ഓടിച്ചാടി കിടക്കുന്ന ജീവൻ, പെട്ടെന്ന് വേനൽ സ്പ്രെഡ് ആവും. പെട്ടെന്ന് അവരെ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുന്ന രോഗികളൊക്കെ നമ്മൾ അവരെ പെട്ടെന്ന് നമ്മൾ ഈ ചെയ്ത് പറയാം. അപ്പൊ നമുക്ക് മൂക്കിലേക്ക് കൂടുതലും കിട്ടുന്നത്, നായ്ക്ക് കിട്ടുന്നത് മൂക്കിലേക്ക്. മൂക്കിലേക്ക് കടി കിട്ടി കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാൻ പാടാണ്. പെട്ടെന്ന് എല്ലാത്തിലേക്ക് ഒരു ചെറിയ കടിയൊക്കെ ആണെങ്കിൽ, ഇപ്പൊ നമുക്ക് ഇന്നലെ ഒരു ഇതിന് ലാബിന് കടി കിട്ടി, ഇന്നലെ ഒരു മറ്റേ എന്താ പറയാ, നമ്മുടെ കൂടെ പൂച്ചപ്പറ്റി, മറ്റേ പൂച്ച നായി, മറ്റേ രോമമുള്ള അതിന് കടി കിട്ടി. അപ്പൊ അതൊക്കെ അവർ റിക്കവർ ആയിരുന്നു. ചെറിയ കടികൾ മൂക്കിൽ അണലിക്കുന്നില്ല, ചെറിയ കടികൾ മൂക്കിന്റെ തുമ്പിലൊക്കെ ആയതുകൊണ്ട് ആഴത്തിൽ പോവാത്തതുകൊണ്ട് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ട് ആന്റിവനം എടുത്ത് കൊണ്ടുവന്ന്, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പൊ പെട്ടെന്ന് ഉള്ള ആന്റിവനം കിട്ടും. ആന്റിവനം യഥാർത്ഥത്തിൽ എല്ലാ വെറ്റിനറി ഹോസ്പിറ്റലിൽ ഇപ്പൊ ഉണ്ട്, നമുക്ക് കൊണ്ടുപോയി.
1: അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ പരിസരത്ത് ഇങ്ങനെ പാമ്പുകൾ വരുന്ന സമയത്ത് പൊതുവായിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, വെളുത്തുള്ളി ഇടുക എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഫലപ്രദമായിട്ടൊരു കാര്യമാണ്, കുറെ കേട്ടിട്ടുണ്ട് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ.
2: മൂക്കിന്റെ മൂക്കിൽ മൂക്ക് കൊണ്ട് മണമെടുക്കാൻ പറ്റാത്ത ജീവിയില്ല. അവന്റെ ജാക്കബ് ഓർഗനിലേക്ക് മെസ്സേജ് പോകുന്ന ടങ്കാണ്, ടങ്കാണ് അവൻ സെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വീടിന്റെ പരിസരത്ത് വെളുത്തുള്ളി ഇട്ടിട്ട് ഒരു കാര്യമില്ല. പിന്നെ നമ്മൾ സ്ഥിരം പാമ്പ് വരുന്ന പാതകളിൽ ഡീസൽ വെള്ളമായിട്ട് ചേർത്ത് സ്പ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അവൻ നാക്ക് കൊണ്ട് എലിയുടെയോ അവന്റെ ഫുഡിന്റെയോ ഗന്ധം തിരിച്ചറിയ നാക്ക് കൊണ്ടുപോ, മണ്ണെണ്ണ ആസിഡാണ്. അപ്പൊ പെട്ടെന്ന് അവന് നാക്കിലേക്ക് അത് വൈബ്രേറ്റ് പെട്ടെന്ന് മടങ്ങി പോകുന്നതായിട്ട് ഒരു ലക്ഷക്കണക്കിന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്, കർണാടകയിലൊക്കെ അവർ പരീക്ഷിച്ചിട്ട് വിജയിച്ച കാര്യങ്ങൾ അവർക്ക് റിപ്പോർട്ട് എക്സ്പ്ലൈ ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പൊ മണ്ണെണ്ണ ഡീസലൊക്കെ ചെയ്യാറിയല്ല, പാമ്പ് ഇങ്ങനെ സഞ്ചരിക്കും വേലി പോകുന്ന പാതകളിൽ എലിയുടെ യൂറിന്റെയോ ഗന്ധം നാക്ക് കൊണ്ട് തിരിച്ചറിഞ്ഞിട്ടാണ് അവർ മാളത്തിലേക്ക് എത്തുന്നത്. അപ്പൊ അത് അങ്ങനെ വരുമ്പോ, അങ്ങനെ സെൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോ ഈ മണ്ണെണ്ണയുടെ ഗന്ധം മണ്ണെണ്ണ അവന് നാക്കിലേക്ക് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അവൻ തിരിച്ച് പോകും കാണാൻ പറ്റില്ല. അപ്പൊ അത് ഏറ്റവും അനിവാര്യമുണ്ട്. വെളുത്തുള്ളിയായിട്ട് യാതൊരു ബന്ധമില്ല. വെളുത്തുള്ളി കഴിക്കുന്ന കാരണം ഡയറ്റിലെ ഗ്യാസിന് മാത്രമേ കൊള്ളാവൂ, അല്ലെ പാമ്പോട്ട് യാതൊരു ബന്ധമില്ല. പിന്നെ അച്ചാറിട്ട് കഞ്ഞി വെച്ച് കുടിക്കാത്ത

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. യെസ്, അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ലോക പാമ്പ് ദിനമായിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ദിനത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആള് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള വാവ സുരേഷ് ആണ്. സോ അദ്ദേഹമാണ് ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ രാജവെമ്പാലകളുമായിട്ട് സുരേഷ് ഏട്ടനൊരു പ്രത്യേക അടുപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ മറ്റ് പാമ്പുകളിൽ നിന്ന് രാജവെമ്പാലയെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്?
2: ഞാന് അറിയാലോ, നമ്മൾ ഏറ്റവും ഒരു കോൺസെൻട്രേഷൻ വെക്കുന്ന കാര്യമാണ് രാജവെമ്പാല പിടിക്കുക. കാരണം പാമ്പിന് ഏറ്റവും നല്ല ഏറ്റവും രാജാവ്, അത് മാത്രമല്ല നല്ല എന്താ പറയുക, ഈ കടിയേറ്റൻ 10 സെക്കൻഡ്സ് 20 മിനിറ്റുകൾ കൊണ്ട് ആനയ്ക്ക് മണ്ണ സംഭവിക്കുന്നത് നമുക്ക് ഇവിടെ ഏകദേശം 5 മിനിറ്റുകളെടുക്കില്ല മരണത്തിലേക്ക് പോകാനാണ്. കാരണം നാട്ടില് കേരളത്തില് രാജവെമ്പാലിന്റെ കടിയേറ്റ് മരണത്തിന്റെ വ്യത്യാസമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അത് നമ്മുടെ ഹർഷാദ് മുഹമ്മദ് ഹർഷാദ് എന്നറിയപ്പെടുന്ന നമ്മുടെ സ്ഥൂല ജീവനക്കാരനായിരുന്നു. പിന്നെ രണ്ടുപേര് പാമ്പടിയിട്ട് മരണ പാമ്പ് രാജവെമ്പാലിന്റെ കടി ഏറ്റിട്ടുണ്ട്. അതിലൊന്ന് നമ്മുടെ അഞ്ചൽ റേഞ്ചിലെ ഹേമന്ത് കടിയേറ്റിപ്പറ്റിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാലോട് റേഞ്ചിലെ ഒരു ഡ്രൈവർ അനുഭവത്തിന്റെ ഡ്രൈവർ രാജവെമ്പാല കടി ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും പഠനങ്ങളില്ല. നമ്മളതിനെ കുറിച്ചുള്ള മരുന്നിന്റെ കാര്യങ്ങളില്ല. ഈ കടിയേറ്റവരെ ചാനലിനെ പോലെ ഒരു വാർത്ത പോലും വന്നിട്ടില്ല. കാരണം നാണക്കേട് കൊണ്ടാണ് വരാത്തത്. കാരണം അങ്ങനെ ഒരു വനംവകുപ്പിന് രാജവെമ്പാല കടികെട്ടി എന്ന് പറയുമ്പോൾ ഒരു നാണക്കേടല്ലേ. അതുകൊണ്ട് ഒരു മിണ്ടാതെ വെച്ചിരുന്നു. ഈ കടികെട്ടി ആൾക്കാരെ പഠിക്കണ്ടേ, അല്ല നമുക്ക് എന്താണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, എത്ര വയലെടുത്ത് എത്ര സമയം കൊണ്ട് കടികെട്ടി, എത്ര സമയം കൊണ്ട് കടികെട്ടി, എവിടെയാണ് കടികെട്ടിയത് എന്നൊക്കെ നമുക്ക് അറിയണ്ടേ. അപ്പൊ അതൊരു പഠനമേക്കേണ്ടതല്ലേ. അപ്പൊ അത് നമുക്ക് യഥാർത്ഥത്തിൽ പാമ്പിനെ ഇത്ര ഭീകരജീവി ആക്കുന്നത് നമ്മുടെ നാട്ടിലൊരു പഠനങ്ങളില്ലാത്ത കൃത്യം മറ്റൊരു പഠനങ്ങളോ അവയർനെസോ ഇല്ല. ഭീകരജീവിയായിട്ട് ജനങ്ങൾ ചിന്തിച്ചിരിക്കുന്നത്.
1: ഓക്കെ, അപ്പോ ഇന്ന് വേൾഡ് സ്നേക് ഡേ ആണ്. ഈ ഒരു ദിനവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സുരേഷ് ആയിട്ട് നമ്മളോട് ഇങ്ങനെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയും കുറച്ചധികം കാര്യങ്ങൾ കൂടി ചോദിക്കാനായിട്ടുണ്ട് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ് ശ്രീയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ടീച്ചിംഗ് കരിയർ സ്വപ്നം കാണുന്നവർക്കായി കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ബാംബിനോ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്. വെറും 8 മാസം കൊണ്ട് നാഷണൽ യൂത്ത് പ്രോഗ്രാം അംഗീകാരമുള്ള PG ഡിപ്ലോമയും ഡിപ്ലോമയും സ്വന്തമാക്കാം. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
2: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഈ ലോക പാമ്പ് ദിനത്തിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള വാവാ സുരേഷാണ്. അദ്ദേഹം പാമ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേയധികം കാര്യങ്ങൾ നമ്മളോട് ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സുരേഷ് ഏട്ടാ, ഇനി നമുക്ക് കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അതായത് പാമ്പുകളെ കുറിച്ച് നമ്മുടെ നാട്ടിലെ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന കുറച്ച് വിശ്വാസങ്ങളുണ്ട്, അത് സത്യമാണോ അല്ലെങ്കിൽ മിത്താണോ എന്ന് ഒന്ന് പറയണം.
2: ആരാധിക്കുന്ന ഒരാളാണ്, ഞാൻ പാമ്പിനെ മാത്രം ആരാധിക്കുന്നത്, അത് വേറെ ഒന്നും കൊണ്ടല്ല. ബാക്കിയെല്ലാം നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമ്മൾ കാണുന്ന സാധനങ്ങൾ നമ്മൾ സിനിമ കാണില്ല, കാണാത്തൊന്നും ഇല്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത്രയും പ്രാധാന്യം ഇപ്പൊ നമ്മൾ പണ്ട് കാലത്ത് ഇങ്ങനെ ഒരു മിത്ത് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഈ സാധു ജീവിക്കുന്ന ഭൂമിയിൽ അവശേഷിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഹൈന്ദവ ആചാര പ്രകാരം ശിവരാത്രി എന്നൊരു ദിവസം ഉണ്ട്. ശിവരാത്രിയിൽ എങ്ങനെയാണ് ശിവരാത്രി ഉണ്ടായത്? പാമ്പുള്ളതുകൊണ്ടാണ് ശിവരാത്രി. പാമ്പ് കളകുടെ വിഷം ഛർദ്ദിച്ച് വിഷം ശ്രദ്ധിക്കുകയല്ല, പാമ്പുകൾക്ക് വിഷമല്ല ഉള്ളത്, പാമ്പുകൾക്ക് വനമാണുള്ളത്. ഓരോ പാമ്പിനും വിഷമില്ല, പാമ്പിനുള്ളത് വനമാണ്, ഔഷധമാണ്. അപ്പൊ ആ വിഷം ഛർദ്ദിച്ചു എന്നും ആ ഛർദ്ദിച്ച വിഷത്തെ ഛർദ്ദിക്കുന്നത് ഫുഡ് അല്ലേ, ഭക്ഷണമല്ലേ, ഒരിക്കലും വിഷം ശ്രദ്ധിക്കാൻ കഴിയില്ല. പല്ലിന്റെ പുറകിൽ ഗ്ലാൻഡിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഗ്ലാൻഡിൽ കൂടി ഒലിക്കുന്ന വനം ഭഗവാൻ ശിവൻ അവരിൽ കൈകൊണ്ട് കൈയിലേറ്റുവാങ്ങുകയും കൈയിലേറ്റുവാങ്ങിന്റെ മെസ്സേജ് എന്താണ്? തറയിൽ പോകരുത്, ഇത് ലോകത്ത് എന്താ പറയുക, മാനവരാശി മാരകമായ അസുഖങ്ങളെ നേരിടും, അത് അന്നിത് പ്രത്യൗഷമായി മാറും, അതുകൊണ്ട് ഇത് അഴുക്കാവരുത് എന്നുള്ളതുകൊണ്ട് അത് ഏറ്റവും വലിയൊരു മെസ്സേജ്. അതുകൊണ്ട് അദ്ദേഹം കൈകളിലേറ്റുവാങ്ങി. അന്ന് നമുക്ക് ചവപ്പെട്ടികളില്ല, ഫ്രീസറും ഫ്രിഡ്ജുകളും ഇല്ല. പിന്നെ അദ്ദേഹം ചെയ്യുന്ന അപ്പൊ സൂക്ഷിക്കണം എന്നുള്ള അടുത്ത മെസ്സേജ് എന്താണ്? കുടിച്ചു കാണിച്ചു, ഉള്ളിലേക്ക് വെക്കുക, സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ് കുടിച്ചു കാണിച്ചു. അല്ലാതെ പാമ്പിന്റെ വേനോടത്ത് കുടിക്കണമെന്നല്ല മെസ്സേജ്. സൂക്ഷിച്ചു വെക്കുക, എന്തെങ്കിലും ഒരിക്കൽ മാനവരാശി മാരകമായ അസുഖങ്ങൾ നേരിടുമ്പോൾ നമുക്ക് പ്രത്യൗഷധമായി മാറും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കൊറോണ വന്നപ്പോ ഞാൻ പറഞ്ഞ കൊറോണയുടെ പ്രത്യൗഷധം അല്ലെങ്കിൽ ആന്റിബോഡി നമുക്ക് പാമ്പിന്റെ വനത്തിലുണ്ടെന്ന് ഞാൻ ഒത്തിരി വീഡിയോ ചെയ്ത സമയത്ത് എന്നെ എനിക്ക് വട്ടാണെന്ന് പറഞ്ഞു. ഇപ്പൊ കണ്ടില്ല ആണുങ്ങൾ കണ്ടുപിടിച്ചത്? ഇപ്പൊ കണ്ടില്ല യുഎസിലെ മറ്റേ കണ്ടുപിടിച്ച പാമ്പിന്റെ വന പാമ്പിന്റെ വനത്തിൽ നിന്ന് ആന്റിബോഡി കണ്ടു, കൊറോണയുടെ ആന്റിബോഡി വാക്സിൻ കണ്ടെത്തിയല്ലേ. അപ്പൊ നമ്മൾ ഒന്നും പഠിക്കാതെ, നമ്മളൊന്നും അറിയാതെ, നമ്മൾ എന്തെങ്കിലും കഥ പറഞ്ഞ് പൊക്കോണ്ടിരിക്കുന്നു. അപ്പൊ ഇതിന് മിത്തുള്ളത് മിത്തായതുകൊണ്ടാണ്, ഇതൊരു ദൈവസങ്കല്പം ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഭൂമിയിൽ ഇത് അവശേഷിക്കുന്നു എന്നുള്ളത് കൂടി ഞാൻ ഓർക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു മിത്ത്, അങ്ങനെ ഒരു വിശ്വാസം വേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞു. അങ്ങനെ വിശ്വാസം അങ്ങനെ തന്നെ പൊക്കോണ്ടിരിക്കട്ടെ. അങ്ങനെ ആൾക്കാർ അങ്ങനെയെങ്കിലും കുറെ പാമ്പുകളെ കൊല്ലാതിരിക്കും. ഞാനിപ്പോ ഇന്നലെ പോത്തൻകോട് എടുത്തൊരു പാമ്പിനെ പിടിക്കാൻ, അവർ ഇത് തന്നെയാണ്, അവർ ആയുർവേദ ഡോക്ടറാണ്. അവരുമായിട്ട് സംസാരിച്ചപ്പോ അവർ ഇതാണ്, അങ്ങനെ ഒരു മിത്ത് ആവശ്യമാണ്, അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഈ ജീവി പൂർണ്ണമായിട്ട് നശിക്കാതെ ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നത്.
1: ഓക്കെ, തീർച്ചയായിട്ടും. ഈ പാമ്പുകളെ കുറിച്ച് നമ്മുടെ നാട്ടിലെ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു വിശ്വാസം, വിശ്വാസമാണോ എന്നറിയത്തില്ല, ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് ഈ പാമ്പിന്റെ ഇണയെ കൊന്നിട്ടുണ്ടെങ്കിൽ അത് കൊന്നയാളെ തേടി പിടിച്ച് പക വീട്ടും എന്നുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ സത്യമാണോ അല്ലെങ്കിൽ മിത്താണോ?
2: ശുദ്ധമണ്ഡത്തിലാണ്. നിങ്ങളൊന്നും ആലോചിക്കുക, ഓർമ്മയില്ലാത്ത, കേൾവിയില്ലാത്ത, കാഴ്ചയില്ലാത്ത ഒരു ജീവി കൊന്ന ആളിനെ എങ്ങനെയാ കണ്ണുകൊണ്ട് തിരിച്ചറിയുക, കൊന്ന ആളുടെ സൗണ്ട് എങ്ങനെയാണ് ചെവി കൊണ്ട് കേൾക്കുക. പിന്നെ ഇവിടെ കാണുന്നത് വെച്ചാൽ ഇപ്പൊ എണ്ണ മാറ്റിംഗ് ടൈമുകളിൽ നമ്മുടെ പറമ്പിന്റെ പരിസരത്ത് ചിലപ്പോൾ മൂന്നും നാലും പാമ്പുകളൊക്കെ ഉണ്ടാവാം. മാറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു വീവയിൽ മൂന്നാലാണോ ചിലപ്പോൾ രണ്ടാണോ മൂന്നാണോ ഒക്കെ ഉണ്ടാവും, പക്ഷെ മാറ്റിംഗ് ഒന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് ഒരു ഒന്നിനെയോ രണ്ടിനെ തല്ലിക്കൊന്ന് കഴിയുമ്പോൾ പിന്നെ അവിടെ വേറെ ഇല്ലാന്ന് വെച്ചാൽ അവർ പിറ്റേന്ന് അവിടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ബൈ ചാൻസിൽ അപകടത്തെ വിട്ടാൽ കരികിട്ടാം. അപ്പൊ അണലി ഞാൻ കഴിഞ്ഞ വർഷം ഒരു വീട്ടിൽ പറമ്പിന്ന് അഞ്ചു നിന്ന് ആറണലി എടുത്തായിരുന്നു ഒരു പറമ്പിന്ന് വൃത്തിയാക്കി ഒറ്റ പറമ്പിന്ന്. അപ്പൊ രണ്ടെണ്ണമേ ഒരു പ്രത്യക്ഷത്തിൽ കണ്ടുള്ളൂ. അപ്പൊ ഇവരതിനകത്ത് ഇറങ്ങി നടക്കാൻ തുടങ്ങി, അപ്പൊ നടക്കരുതെന്ന് പറഞ്ഞു. പിറ്റേന്ന് ജെ സി ബി ചോർത്തിയാക്കി ആറെണ്ണം കിട്ടി. അപ്പൊ ഇവരവിടെ ഇറങ്ങി നടന്നെങ്കിലും ഇവർക്ക് ഇവര് തല്ലിക്കൊന്നത് ചവിട്ടി കടിയിട്ടത്തില്ല, ഇവർ രണ്ടെണ്ണത്തിന് മാത്രമേ. അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, അല്ലാതെ എണ്ണയൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടോ ചില മോളെ കൊന്ന പ്രതിയെ അറ്റം കെട്ടിക്കൊന്നു. അങ്ങനെ മനുഷ്യന്മാരുടെ മാത്രമാണ് ഇതൊക്കെ നടക്കുന്നത്, അല്ലാതെ വേറെ ഒരിക്കലും അങ്ങനെ സംഭവം ഇല്ലാത്തതാണ്. അതൊക്കെ വെറും എന്താ പറയുക, അന്ധകഥകൾ മാത്രം.

0: പിടിച്ചു വെച്ചിട്ട് അതിന്റെ തലയിലെ കീറിയിട്ട് ആ പിറ്റാത്തു ചിക്കത്താൻ ഒരു കറുത്ത കല്ലെടുക്കും. എന്നാലും ജനങ്ങൾ ചിന്തിക്കണ്ടേ, തക്ക കീറുമ്പോ മുറിവുണ്ടാവണ്ടേ, മുറിവുണ്ടാവുമ്പോ ബ്ലഡ് വരണ്ടേ, ബ്ലഡ് ഉണ്ടായി തലച്ചോറ് തല മുറിക്കുമ്പോ അതിനകത്ത് തലച്ചോറുണ്ടാവണ്ടേ, തല മോടിന് മുടിഞ്ഞാണ്ടത്രയും പോകണ്ട, ഇതൊന്നുമില്ല. ഇത് പാമ്പിന്റെ തന്നെ തൊലി, അത് നമുക്ക് വാങ്ങിക്കാനുണ്ട് ഫൈബറിൽ, അത് വാങ്ങിച്ച് ഒട്ടിച്ചിട്ട് അതിനകത്ത് താളഗ്രാം പോലത്തെ ഒരു കല്ല് വെച്ചിട്ട് കീറിയെടുക്കുന്ന വീഡിയോണാ വന്നത്. അപ്പൊ അങ്ങനെയുള്ളവരല്ലേ നമ്മൾ കറുത്തത് ഈ ദിവസത്തിൽ ജയിലിനകത്ത് ആക്കേണ്ടത്, തെറ്റായ തെറ്റിദ്ധാരണ പറക്കുന്നത്. അപ്പൊ ആൾക്കാർ പലരും പാമ്പിനെ തല്ലിക്കൊന്നിട്ട് എന്റെ എനിക്ക് ഫോട്ടോ ഉണ്ട്, പത്തി ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് ചേട്ടാ ഇതിന്റെ കല്ല് എവിടെ ഇരിക്കുന്നു. ഞാൻ പറയും കല്ലിരിക്കുന്നത് അവരെയല്ല, നമുക്കാണ് മൂത്രത്തിൽ കല്ലെന്ന് പറയും, മെഡിക്കലിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ പറയും പാമ്പിന് കല്ലില്ലാന്ന് പറഞ്ഞു. ഇതൊക്കെ ചുമ്മ കഥകളാണ്, പാമ്പിൻ ലോകത്തൊരു പാമ്പിനും കല്ലില്ല, ഇതെല്ലാം കഥകളാണ്. വെറുതെ നിങ്ങളും കല്ലെന്ന് പറഞ്ഞ ജുവൽസ് ആണ്, ജുവൽസ് ഇല്ല ഏതെങ്കിലും ഒരു ജീവിത ചെറിയ ഫോം ചെയ്യുമോ?
1: അതെ അതെ, പല ആൾക്കാർക്കും ഇതൊരു തെറ്റാണെന്നുള്ള കാര്യം അറിയാം, പക്ഷെ അവരതങ്ങ് വിശ്വസിക്കാണ്, അങ്ങനെ ഉണ്ടോ എന്നുള്ളൊരു കാര്യം
0: നമ്മുടെ ശ്രോതാക്കൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. ഈ കഴിഞ്ഞ ഒരു 10 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഈരാറ്റുപേട്ട കോട്ടയം ജില്ലയിൽ ഒരു മരണം നടന്നു വായിച്ചില്ലായിരുന്നു. ഒരു മരണം, അതായത് അവിടെ ഒരു നമ്മുടെ കേരളത്തിൽ നടന്നൊരു സംഭവമാണ്, വിദ്യാഭ്യാസ സമ്പന്നരുടെ നാട്ടിൽ നടന്നൊരു സംഭവം. ഒരു പണ്ടത്തെ ഒരു ഇല്ലത്ത് ഒരു വലിയൊരു കുടുംബം, ആ കുടുംബം ഒരു അവിടെ താമസമില്ല, അങ്ങനെ ഒരാൾ അതിനകത്ത് നാഗമാണിക്കുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ LED ബൾബ്, അതായത് നമ്മുടെ ഈ ISRO ഉണ്ടായി കൊടുക്കുന്ന ചെറിയ 20 രൂപ വാങ്ങുന്ന ഒരു ചെറിയ ലൈറ്റ് ഇങ്ങനെ പറഞ്ഞാൽ കത്തും പതുക്കെ തെളിഞ്ഞു വരും, പതുക്കെ അടഞ്ഞു പോയി. ഈ സാറെല്ലാം മറ്റെന്തോ സമയത്ത് ഉണ്ടാക്കിയാൽ ഇവ കൊണ്ട് അത് വീട്ടിന്റെ കൂരയ്ക്കകത്ത് വെച്ചിട്ട് നാഗമാണിക്കുകയാണെന്നുണ്ടെങ്കിൽ വന്നവരെങ്കിലും വന്നിട്ട് ഇത് സ്വയം പ്രതിനെ പ്രകാശിച്ചു വന്നു. അപ്പൊ ഇവര് വില പറഞ്ഞു ഉറപ്പിച്ചു, 50 ലക്ഷം രൂപ അഡ്വാൻസ് തുടങ്ങി, ഇന്ന ദിവസം കൊടുക്കാമെന്ന് പറഞ്ഞു. അവസാനം എന്താ ഇവർക്ക് എങ്ങനെ ദിവസങ്ങളിങ്ങനെ നീണ്ടു പോയപ്പോ അവർക്ക് മനസ്സിലായത് തട്ടിപ്പാണെന്ന് തോന്നി. അവസാനം 10 ലക്ഷം രൂപ കൊടുത്ത് കുട്ടികളെ കൊണ്ട് അവിടെ കൊന്നു. കൊലടന്ന് കഴിഞ്ഞാൽ എനിക്കുന്നത് 97 96 പറ്റോ ആ കാലഘട്ടം. ആ സമയത്ത് നമ്മുടെ പ്രദീപ് കുമാർ സാറിന് ഒരു DF പറഞ്ഞിട്ട് വേണ്ടതുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് മെസ്സേജ് ചെയ്യണം, ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ ഞാൻ ഇതേ പറയുക അന്വേഷിച്ചു നടന്നു. അതുകൊണ്ട് ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടെന്ന് ഇത് തട്ടിപ്പാണ്, ഇനി നാഗമാണിക്കുന്ന ഒരു സാധനം കൊണ്ടുവച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് അപ്പൊ ഇങ്ങനെ ഈ LED കൽപ്പ് കത്തി വരും നാഗമാണിക്കണമെന്ന് പറയും. അപ്പൊ ഞാൻ കുറെ ബുക്കുകൾ ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്തു അറിയാന്നുള്ളതാണ്. എനിക്ക് സംസ്കൃതം അറിയില്ല, സംസ്കൃത റെഫർ ചെയ്തപ്പോ അങ്ങനെ പറയുന്നത് അങ്ങനത്തെ ഒരു സാധനത്തെ കുറിച്ച് ഒരിടത്തും പ്രതിപാദിച്ചിട്ടില്ല. ജനങ്ങളുടെ മനസ്സിലും കഥകളിലും പ്രതിപാദിച്ചു.

0: കേൾക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. യെസ്, അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ലോക പാമ്പ് ദിനമായിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ദിനത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആള് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള വാവ സുരേഷ് ആണ്. സോ അദ്ദേഹമാണ് ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. സുരേഷേട്ട, അതുപോലെ തന്നെ നമ്മൾ ഈ സിനിമകളിൽ കാണുന്നത് പോലെ പാമ്പുകൾക്ക് മകുടൂതിയിട്ടുണ്ടെങ്കിൽ പാട്ട് കേൾക്കാനായിട്ടും ഡാൻസ് കളിക്കാനായിട്ടും പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ സത്യമാണോ അല്ലെങ്കിൽ മിത്താണോ?
2: നല്ല കാര്യമാണ്. കാരണം പാമ്പുകളെ അങ്ങനെ പാമ്പുകളെ മകുടൂതി കളിപ്പിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ ചേരയെ കൊണ്ട് കളിപ്പിക്കാത്ത പാമ്പ് പാമ്പാട്ടികളും എന്തുകൊണ്ട് അണലിയെ കൊണ്ട് കളിപ്പിക്കുന്നില്ല, എന്തുകൊണ്ട് പെരുമ്പാമ്പിനെ കൊണ്ട് ചേര് കളിപ്പിക്കുന്നു? ഫുഡുള്ള പത്തിയുള്ള ഏത് പാമ്പുകളും എന്തെങ്കിലും എന്റെ മുന്നിൽ അനങ്ങുമ്പോൾ അതിങ്ങനെ എണീറ്റ് നിൽക്കും. അപ്പൊ ആ എണീറ്റ് നിൽക്കുമ്പോ അവരുടെ മുന്നിലേക്ക് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ചലിപ്പ് മകുടി ചലിപ്പിക്കുമ്പോ ആ ചലിപ്പിക്കുന്ന വസ്തുവിലേക്ക് നോക്കി അവ എണീറ്റിരിക്കുന്നു. അല്ലാതെ ഒരിക്കലും ഈ നാദം കേട്ടിട്ട് കളിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്ര റിസ്ക് എടുക്കണ്ടല്ലോ. നമ്മൾ ടേപ്പിൽ റെക്കോർഡ് ചെയ്തിട്ട് കൊണ്ട് വെച്ചാൽ പറയാം, പാമ്പ് എവിടെയെങ്കിലും പാമ്പ് പെട്ടെന്ന് കളിക്കുമല്ലോ. അപ്പൊ പാമ്പിനെ പിടിക്കുക എളുപ്പമല്ലേ? അതൊക്കെ ചുമ്മാ തട്ടിപ്പാണ്, വെറും തട്ടിപ്പാണ്.
1: അതെ, ഈ അന്ധവിശ്വാസമാണെന്ന് അറിഞ്ഞിട്ടും ആൾക്കാർ അതങ്ങ് വിശ്വസിക്കുകയാണ്. അതാണ് റിയാലിറ്റി.
2: എന്തിനും വിശ്വസിക്കില്ല, കണ്ണി കണ്ടാലും വിശ്വസിക്കത്തില്ല, പഠനം കൊണ്ട് വിശ്വസിക്കത്തില്ല, എഴുതി വെച്ചാൽ വിശ്വസിക്കും. നിങ്ങൾക്കറിയാം തമാശ, എനിക്ക് ഇതിന്റെ കൂടെ നമ്മുടെ റോബോട്ട് കേൾക്കുന്ന ഒരു തമാ പറയാനുള്ളത്, ജീവിതമായി നമ്മളെല്ലാം സയന്റിസ്റ്റ് ആണ്, ഭയങ്കര സയന്റിസ്റ്റ് ആണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളത്. അപ്പൊ നിങ്ങൾ നാലും ചോദിച്ചു, പാമ്പിന്റെ വെനം, റിസർവ് സെന്ററിൽ പാമ്പിന്റെ വെനം എടുക്കുന്നത് പാമ്പുകൾക്ക് പേരിട്ട് വെച്ചിട്ട് മണിക്കുട്ടൻ പാമ്പ് എങ്ങിവാ, മണിപ്പാമ്പ് എങ്ങിവാ, അല്ലെങ്കിൽ കുഞ്ഞിപ്പാമ്പ് എങ്ങിവാ, അല്ലെങ്കിൽ നാണിപ്പാമ്പ് എങ്ങിവാ എന്ന് പറഞ്ഞാൽ പാമ്പ് ഒന്ന് വെനം മിൽക്ക് ചെയ്ത് കൊടുക്കാറില്ല. പാമ്പിനെ വധിയും തലയിൽ പിടിച്ചിട്ട് തലയുടെ പുറകിൽ ചേർത്ത് കൈകൊണ്ട് പിടിച്ച് പടിയ ഗ്ലാസ്സുകൾ കടിപ്പിച്ചിട്ടാണ് വെനം എടുക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ സാറന്മാർ വന്ന പാമ്പ് ഒന്ന് താനെ വന്ന് വിളിക്കുകയും തലയിൽ പിടിച്ച ചത്തുവെന്നാണ് പറഞ്ഞത്. എന്തൊക്കെ പൊട്ടത്തരങ്ങളായിരുന്നു ആളുകൾ കെട്ടിദ്ധരിപ്പിക്കുന്നു അറിയാൻ വേണ്ടി നാട്ടില്. എന്തൊക്കെ ചുമ്മാ ഒരു ചുക്കും ചുണ്ടാകുമ്പോൾ അറിയില്ല, ഒരു കടി കിട്ടാത്ത ഒരാളൊന്നും ഒരു കടിയെ കുറിച്ച് പറയാൻ പറ്റും. പണ്ട് എഴുതി വെച്ച് ബുക്കുകൾ കറക്റ്റാണെന്ന് പറയാൻ പറ്റും. നിങ്ങൾക്കറിയുമോ നമ്മുടെ നാട്ടിൽ പാണ്ടി ആന്റിവിനോ എന്ന് പറഞ്ഞ മരുന്ന് ഉപയോഗിക്കുന്ന കാലാവധി കഴിഞ്ഞിട്ടാണ്. നമുക്ക് രണ്ടു വർഷമേ ഉപയോഗിക്കാൻ പാടില്ല, രണ്ടു വർഷം മൂന്ന് വർഷം നാല് വർഷം ഒക്കെ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ എണ്ണം കൂടുന്നത്. അപ്പൊ അതിനെക്കുറിച്ചും പറഞ്ഞത് ഒന്നിനെ കുറിച്ചും പറഞ്ഞാലും ചുമ്മാ എന്തെങ്കിലും മൺപാടിയെ പറ്റുന്ന ഉടനെ പാമ്പിന്റെ പട്ടതിയിലാണ്. പാമ്പ് എല്ലാം പാമ്പാണ്, ലോക സ്നേഹയിൽ പാമ്പുകളാണ് എല്ലാം ചെയ്യുന്നതാണ് നമ്മുടെ ആൾക്കാർ പറയുന്നത്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Super games,
1: super fun
0: and exciting prizes.
1: നിങ്ങളുടെ ഈവനിംഗ് ടീ ടൈം കളറാക്കാം ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
0: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. സൂപ്പർ ഫൺ ഹബ് ഫോർ യുവർ സൂപ്പർ കൂൾ ഈവനിംഗ്.
2: ആശ്രയ പ്രീമിയർ ലീഗ്.
1: സ്റ്റേ ട്യൂൺ.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. യെസ്, അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ലോക പാമ്പ് ദിനമായിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ദിനത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആള് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള വാവ സുരേഷ് ആണ്. സോ അദ്ദേഹമാണ് ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫൈനലി ഈ ഒരു വേൾഡ് സ്നേക് ഡേയിൽ നമ്മുടെ ലൗഡ് സ്പീക്കർ കേൾക്കുന്ന ലിസണേഴ്സിനോട് പറയാൻ സാധിക്കുന്ന ഒരു മെസ്സേജ് എന്താണ് സുരേഷ് ചേട്ടാ?
2: എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത്, ലോക പാമ്പ് ദിനം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വേൾഡ് സ്നേക് ഡേയുടെ അനുബന്ധിച്ച് സ്നേക് ഡേയിൽ എനിക്ക് പറയാനുള്ളത്, ഒരു പാമ്പിനെ നിങ്ങൾ തല്ലി കൊല്ലാതിരിക്കുക. നിങ്ങളുടെ നാട്ടില് പാമ്പോ നിങ്ങളെ വീട്ടിൽ പെരുമ്പാമ്പോ ചേരയോ നേർക്കോലിയോ കാട്ടുപാമ്പോ എന്നാൽ ഒരു പാമ്പും വിളിക്കരുത്, എന്റെ ഉൾപ്പെടെ ഒരുത്തനെയും വിളിക്കരുത്. അത് പോട്ടെ എന്ന് ചിന്തിക്കാം. നിങ്ങൾ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടുമ്പോഴെങ്കിൽ അതിന്റെ പുറകെ മൊബൈൽ എടുത്ത് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് നാട്ടുകളോട് ഇട്ടുകൊടുക്കുകയാണ് പലരുടെ ജോലി. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അത് പേടിച്ച് വീണ്ട പത്രത്തിലാകത്തോ അല്ലെങ്കിൽ പൈപ്പില്ലാകത്തൊക്കെ പോയി ഇറങ്ങുന്നത്. നമ്മൾ മാറിക്കൊടുത്തത് ചേര എഴുതി വരെ നമ്മൾ മാറിക്കൊടുത്താൽ അവൻ തിരിച്ചു പോകും. ഇത് നമ്മൾ അതിന്റെ മുന്നേ ചെന്ന് ഡാൻസ് കളിച്ച് ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ മൊബൈൽ എടുത്തോണ്ടിരുന്നു. ഇപ്പൊ മൊബൈലും കൊണ്ട് മുന്നേ ചെല്ലുന്ന ആളുകളുടെ ജോലി. അപ്പൊ അത് തൊട്ടടുത്തുള്ള വാളത്തിലങ്ങ് ഇറങ്ങും അല്ലെങ്കിൽ വീടിനകത്തുള്ള പൈപ്പിനകത്ത് ഇറങ്ങും. ഇത് പിന്നെ ഇറങ്ങി പോകത്തില്ല. അതിന് അതിന്റെ പറയാം. അപ്പൊ ഒരു കാരണം വെച്ചാലും നിങ്ങൾക്ക് പാമ്പുകളെ തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടാവണം. ചേര, ചുരുട്ട, നേർക്കോലി, കാട്ടുപാമ്പ് എന്നിങ്ങനെ പാമ്പുകളെ തിരിച്ചാൽ ഇത് വനമില്ലാത്തതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അല്ല വനമുള്ളത് നമുക്ക് മൂർഖൻ ശംഖുവരയൻ അത് മൂർഖനാണെങ്കിൽ ശംഖുവരൻ എല്ലായിടത്തും ഇല്ല എന്നുള്ളതും തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള സ്ഥലങ്ങളിൽ മൂർഖൻ്റെ അവസ്ഥ മാത്രമേ ഉള്ളെന്നും അഥവാ അവിടെ അതിലേ കാണുന്നുണ്ടെങ്കിൽ അത് വണ്ടിയിലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ട് ഉപേക്ഷിച്ചതാണെന്നും നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ കഴിഞ്ഞ ഏരിയയിൽ ഇന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് വെഞ്ഞാറമൂട്, പോത്തൻകോട്, പൗളിക്കുളം, ചേരി മെയിൻ മേഖലയിലാണ് ഉണ്ട്, ശംഖുവരുണ്ട്, മൂർഖനുണ്ട് എന്ന് നമുക്ക് ഇങ്ങനെ ഏരിയയിൽ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഭയം നമുക്ക് പകുതി മാറ്റാൻ പറ്റും. അഥവാ നമ്മൾ അത് ചേരയാണ് പോട്ടെ എന്ന് ചിന്തിക്കണം. ലോക സ്നേഹയിൽ എന്റെ പ്രിയപ്പെട്ട പ്രതാക്കളോട് പറയാനുള്ളത്, ഒരു കാരണവശാലും പാമ്പുകൾ ഭീകരജീവിയാണെന്ന് ചിത്രീകരിക്കാതിരിക്കുക. പാമ്പിനെ കണ്ടാൽ നിങ്ങൾ നാട്ടിൽ പറമ്പൊക്കെ ഉണ്ട്, അടുത്ത് പറമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ പറമ്പിലെങ്കിലും പോണ പാമ്പുകളെ നിങ്ങൾ ജീവിക്കാനാണ്. ഇതിപ്പോ കാണുമ്പോൾ അപ്പുറത്തെ ഒരു അഞ്ചേക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പാമ്പിനെ കണ്ടാൽ ഉടനെ പാമ്പ് കൂടുത്ത കാരണം വിളിക്കാം. അവൻ വന്നിട്ട് അവിടെ എന്ത് ചെയ്യാൻ കയറിയിട്ട്. പിന്നെ ലോക സ്നേഹയിൽ എനിക്ക് പറയാനുള്ളത്, അല്ല വേൾഡ് മേഖലയിൽ പറയാനുള്ളത്, നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള പറമ്പുകൾ കാട് കയറി കിടക്കുന്നതിൽ അത് വൃത്തിയാക്കാൻ അനുവദിക്കരുത് മഴക്കാലത്ത്. കാരണം അത് വൃത്തിയാക്കുമ്പോ അവിടെ കിടക്കുന്ന ഈ പാമ്പ് വർഗ്ഗങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാനും അതുവഴി നമ്മുടെ വീടിനകത്തേക്ക് അരിക്കാനും നമുക്ക് അരികിട്ടാനും സാധ്യത കൂടുതലാണ്. അതുപോലെ വേനലാക്കുമ്പോ അടുത്ത പറമ്പുകൾ തീയിടാൻ അനുവദിക്കരുത്. ഇതും നമുക്ക് പാമ്പുകൾ നമ്മുടെ വീട്ടിലേക്ക് വരാനും അപകടപ്പെട്ട തീയിടപ്പെട്ട പാമ്പുകൾ നമ്മുടെ പരിസരത്തിൽ വരണം. അത് പൊള്ളലേക്ക് തീ കിടക്കുമ്പോൾ നമ്മൾ അറിയാതെ ചെന്ന് കാര്യം വെക്കുമ്പോൾ അത് പേടിച്ചിട്ട് പെട്ടെന്ന് കടിക്കുകയും ആ കടി ഉണ്ടാകുന്ന പാമ്പുകളുടെ കടി പെട്ടെന്ന് മരണത്തിലേക്ക് പോകാനും സാധ്യതയുണ്ടെന്നുള്ളത് കൂടി നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഓർത്തു വെക്കണം. അപ്പം ഒരിക്കലും ലോക പാമ്പ് ദിനത്തിൽ ആ ശേഷം 90 എല്ലാ ശ്രോതാക്കളും ഓർക്കണം, പാമ്പ് ഭീകരത വർദ്ധിക്കില്ല, പാമ്പ് സാധുവായ ജീവിയാണ്, നമ്മൾ സൂക്ഷിക്കുക. നമുക്ക് ഭയമല്ല വേണ്ടത്, നമുക്ക് മുൻകരുതലാണ് വേണ്ടത്. കാരണം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പാമ്പ് വരാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ചപ്പുകൾ കൂട്ടി വെക്കാതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പറയുമ്പോൾ നിങ്ങൾ വീടിന്റെ പരിവീടിനാവുക, ഒന്ന് പരിശോധിച്ചിട്ട് കിടന്നുറങ്ങുക. വേനൽ നല്ല വേനൽ സമയത്തോ നല്ല മഴ സമയത്തോ തറയിൽ പായ് വെച്ച് കിടക്കാതെ ശ്രമിക്കുക. പൂർണ്ണമായിട്ടും എത്ര ഹൈജീനിക് ആണെങ്കിലും വീടിന്റെ ചുവരനോട് ചേർന്ന് കട്ടിലുകൾ ഇട്ട് കിടക്കാതിരിക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു 5 ഗ്യാപ്പ് ഇട്ട് കട്ടിലിട്ട് കിടക്കാൻ ശ്രമിക്കണം. അപ്പൊ ഈ ജനൽ തുറന്നു വെക്കണമെന്ന് ഒരു പ്രശ്നമല്ല, പക്ഷെ ജനലിന്റെ പുറത്ത് മറ്റ് ചപ്പ് ചവറുണ്ട്, വേറെ സാധനങ്ങളൊന്നും മാറി അടുക്കി വെക്കാതിരിക്കുക. ഉപയോഗിക്കുന്ന ബൈക്കോ സൈക്കിളോ ഒന്നും വെക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ അതുപോലെ അടുത്ത പറമ്പിന്റെ അടുത്ത ഭാഗത്ത് നമ്മുടെ പറമ്പിൽ നിന്നും നമ്മുടെ വീട്ടിന്റെ ജനലിന്റെ ക്ലാമ്പുകളിലോ അല്ലെങ്കിൽ വാതിലിന്റെ ക്ലാമ്പുകളിലോ അല്ലെങ്കിൽ വാതിലിന്റെ വടിയിലോ ഒക്കെ അയ കെട്ടിയിട്ട് അയയിലേക്ക് ഒന്നും പറത്തി വിടാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാമ്പ് കടിയിൽ നിന്നും പാമ്പ് മരണ കടി മരണത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ലോക പാമ്പ് ദിനത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പാമ്പ് ജീവീകൃതയുള്ള ജീവിയല്ല എന്നും വരും കാലങ്ങളിൽ പാമ്പുകടിയുടെ എണ്ണം കുറയ്ക്കാനും പാമ്പുകടിയുടെ മരണം കുറയ്ക്കാനും നമുക്ക് കഴിയും. നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള മുഴുവൻ പാമ്പുകളെയും പിടികൂടി കാട്ടിക്കൊണ്ട് വിടുന്നത് നമ്മുടെ നാട്ടിനും കാടിനും കൂടി അപകടമാണെന്നുള്ളത് കൂടി ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുന്നു. ഇപ്പൊ നമ്മൾ ഒന്നോ രണ്ടോ മണിക്കൂറുണ്ടെന്ന് പറഞ്ഞാൽ തീരുന്ന ഒരു കാര്യമല്ല ഇത്, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് എന്നുള്ളത് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു.
1: ഓക്കെ സുരേഷ് ചേട്ടാ, അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു ലൗഡ് സ്പീക്കർ എന്ന ഷോയിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം. ഈ ലോക പാമ്പ് ദിനത്തിൽ ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ പാമ്പുകളെ വെറുപ്പോടുകൂടിയോ അല്ലെങ്കിൽ ഭയത്തോടുകൂടിയല്ല, മറിച്ച് പ്രകൃതിയുടെ ഒഴിച്ചുകൂടാനാവാത്തൊരു പ്രധാന കണ്ണിയായിട്ട് കണ്ട് കരുതലോടെ വേണം നാം അവയെ സമീപിക്കാനായിട്ട്. എന്തായാലും ഇനിയും ഒരുപാട് പാമ്പുകളുടെ രക്ഷകനായിട്ട് മാറാനായിട്ട് സുരേഷ് ഏട്ടന് സാധിക്കട്ടെ. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്.
2: സന്തോഷം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

യെസ്, അങ്ങനെ 4 മണിയിലേക്ക് നമ്മുടെ ക്ലോക്കിലെ സമയം അങ്ങനെ കടക്കുമ്പോൾ എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ദ ഗുഡ് ഈവനിങ് പറഞ്ഞുകൊണ്ട് ഞാൻ എത്തിച്ചേർന്നിരിക്കുകയാണ് ആശ്രയ പ്രീമിയർ ലീഗിലൂടെ. അപ്പൊ ഏതായാലും ഗെയിം കളിക്കാനായിട്ട് എല്ലാവരും റെഡിയല്ലേ? നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞതാ 2 മിനിറ്റിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. ഇനി അങ്ങോട്ട് 6 മണി വരെ അടിച്ചു പൊളിച്ച് ഗെയിം കളിക്കാനുള്ള സമയമാണ് ആശ്രയ പ്രീമിയർ ലീഗ് എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ. അപ്പോൾ ഗെയിമിൽ ഉറപ്പായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കാരണം നമ്മുടെ കൊട്ടാരക്കര ചിലങ്കാർ റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് കൂടി നിങ്ങളെ കാത്തിങ്ങനെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഐശ്വര്യമായിട്ട് നമ്മുടെ APL അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 2 നല്ല അടിപൊളി പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നത്. കുറച്ച് ജിൽജിലെന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് 2 അടിപൊളി പാട്ടുകൂടെ കേൾക്കാം. അതിനുശേഷം എന്താണ് ഗെയിം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആശ്രയം 19 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തൂ. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് എസ്ആറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921460026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Yes, very good evening and welcome to Asprea Premier League with me, RJ Anusha. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിയുതാ 13 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നെന്ത് ഗെയിമാണ് കളിക്കാൻ പോകാനായിട്ട് പോകുന്നതെന്ന് എല്ലാവരും ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയായിരിക്കും. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നുന്നു നേരത്തെ ലൗഡ് സ്പീക്കർ കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും, ഇന്ന് വേൾഡ് സ്നേക് ഡേ ആണ്, പാമ്പ് ദിനമാണല്ലേ. അപ്പോൾ പാമ്പ് ദിനമായതുകൊണ്ട് തന്നെ പാമ്പുകളെക്കുറിച്ച് കൂടുതലായിട്ടും നമ്മൾ ആ ഒരു ലൗഡ് സ്പീക്കറിലൂടെ കേട്ടറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാമ്പുകളുമായിട്ട് ബന്ധപ്പെട്ട GK ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമാണ് നമ്മൾ ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ കളിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പാമ്പുകളെ നമുക്കൊന്ന് അടുത്തറിഞ്ഞാലോ ഇന്നത്തെ ഈ ഒരു GK ക്വസ്റ്റ്യൻ ആൻസറിലൂടെ. അപ്പോൾ എന്തായാലും ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. പാമ്പുകളെ കുറിച്ചുള്ള പഠനം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. പാമ്പുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? അപ്പോൾ വേഗം ആൻസർ കണ്ടുപിടിച്ച് അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291 9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526496490 എന്ന നമ്പറിലേക്ക്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിസയമിനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9985873115.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: യെസ്, വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഇന്ന് വേൾഡ് സ്നേക് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്നേക്സുമായിട്ട് ബന്ധപ്പെട്ട ജി കെ ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമാണ് ഇങ്ങനെ APLലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പാമ്പുകളെ കുറിച്ചുള്ള പഠനം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതായിരുന്നു അവർ ചോദ്യം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് നവീനാണ്. നവീൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഓഫിയോളജി എന്നാണ് കേട്ടോ. ഓക്കെ, സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഹെർപെറ്റിയോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻസറാണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്, ഹെർപെറ്റോളജി എന്നാണ്. ഓക്കെ, ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് രമ്യ അനിൽകുമാർ ആണ്, ഹെർപെറ്റോളജി എന്നുള്ള ഒരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. ആൻഡ് ഐശ്വര്യ അനുഗ്രഹ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ഹെർപെറ്റോളജി എന്നാണ്. അനുഷാദ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ഓഫിയോളജി എന്നാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സാവിത്രി ചേച്ചിയാണ്, ഓഫിയോളജി എന്നുള്ള ഒരു ആൻസറാണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് അലീനയാണ്, ഓഫിയോളജി എന്നുള്ള ആൻസറാണ് അലീനയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അനന്യയാണ്, അനന്യയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഓഫിയോളജി എന്നാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഭാഗ്യലക്ഷ്മി, ഡാനിമോൾ എന്നിവർ ചേർന്നിട്ടാണ് ഓഫിയോളജി എന്നുള്ള ആൻസറാണ് രണ്ടുപേരും ചേർന്ന് അയച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് ആൻസറാണ് വന്നിട്ടുള്ളത്, ഹെർപെറ്റോളജി ആൻഡ് ഓഫിയോളജി. ആക്ച്വലി ഹെർപെറ്റോളജി എന്ന് പറയുകയാണെങ്കിൽ അത് ഈ റെപ്റ്റൈൽസും ആംഫിബിയൻസിനെയും കുറിച്ചുള്ള പഠനമാണ്, അതായത് ഉരഗങ്ങളെയും ഉഭയജീവികളെയും കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനത്തിനാണ് ഹെർപെറ്റോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലും പാമ്പ് ഇൻക്ലൂഡഡ് ആണ്, പക്ഷേ പാമ്പുകളെക്കുറിച്ച് മാത്രം പഠിക്കുന്ന പഠനശാഖ അറിയപ്പെടുന്നത് ഓഫിയോളജി എന്നുള്ളതാണ്. അപ്പോൾ എന്നാലും ഓഫിയോളജി എന്നുള്ള ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, ത്രികോണാകൃതിയിലുള്ള തലയുള്ള പാമ്പ് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ട്രയാങ്കിൾ ആകൃതിയിലുള്ള തലയുള്ള പാമ്പ്, അപ്പോൾ വേഗം അങ്ങനെയുള്ള ഒരു തലയുള്ള പാമ്പ് ഏതാന്ന് കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0424291 9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Air ticketum visayumini mithamaya nirakkil. Campus Travels Kottarakara. Contact 9985873115.
3: Kettidam paniyan ningalku endanu ithra tension?
4: Permit plan mudal nirmanam vare ella karyangalum attipoliyakkan
3: 37 varshathe pravarthi parichayamulla JM Architects nammude Kottarakara Kodavadilulla phone.
4: JM Architects, government approved ISO certified civil engineers and builders. Contact 9447171.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: ചേച്ചി, അറിഞ്ഞില്ലേ നമ്മളെ റേഡിയോയിൽ എടുത്തുന്ന്?
6: റേഡിയോ ഇല്ല,
5: അതേനെ പെണ്ണരങ്ങുമായിട്ട് ആശ്രയ FM 90 എത്തി. വേഗം റെഡി ആയിക്കോ,
6: ഏത് നമ്മള് പൊളിക്കും.
7: കുടുംബശ്രീ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു ആശ്രയ FM 90
5: പെണ്ണരങ്ങ്.
7: എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ത്രികോണാകൃതിയിലുള്ള തലയുള്ള പാമ്പ് ഏതാണ് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു നമ്മൾ നേരത്തെ ചെറിയൊരു ബ്രേക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും ഈ ത്രികോണത്തിന്റെ ആകൃതിയിലുള്ള പാമ്പ് ഏതാന്ന് പറഞ്ഞു തരാനായിട്ട് ഇതാ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ.
3: ഹലോ,
2: നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതാരാ സംസാരിക്കുന്നത്?
3: നമസ്കാരം, ഗുഡ് ഈവനിങ്. കോട്ടമുകളിൽ നിന്ന് മോഹൻ ബീവർക്കി ചേട്ടനാണ് വിളിക്കുന്നത്.
2: എന്തൊക്കെയുണ്ട് മോഹനൻ ചേട്ടാ കോട്ടമുകളിൽ വിശേഷങ്ങൾ?
3: നല്ല വിശേഷമാണ് മോളെ, എല്ലാം
2: സുഖമായിട്ട് പോകുന്നു. പാമ്പുള്ള ഏരിയ ആണോ അവിടെ? ഇഷ്ടം പോലെ ഏരിയ ഉണ്ട്. അപ്പൊ എന്തായാലും ത്രികോണാകൃതിയിൽ തലയുള്ള പാമ്പ് ഏതാന്ന് അറിയാൻ പറ്റുമോ? അല്ലേ,
3: അറിയാം.
2: ഓക്കെ, ഏത് പാമ്പാ?
3: അണലി.
2: അണലി ഉറപ്പല്ലേ?
3: ഉറപ്പാ.
2: എത്ര അണലിനെ പിടിച്ചിട്ടുണ്ട്? മിക്കവാറും തല്ലിക്കൊള്ളലാണ് ജോലി അല്ലേ, പാമ്പിന്റെ ഏരിയ ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും പറഞ്ഞിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കുക. അതെ അല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്.
3: ഓക്കെ,
2: അപ്പൊ എന്തായാലും കോട്ടമുകളിൽ നിന്ന് മോഹനൻ പി വർക്കി ചേട്ടൻ വിളിച്ചിട്ട് ഇതാ കറക്റ്റ് ആൻസർ അറിയിച്ചിരിക്കുകയാണ്. ട്രയാങ്കിൾ ആകൃതിയിലുള്ള തലയുള്ള പാമ്പ് ഏതാന്ന് ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് അണലിയാണ്. നമുക്ക് വാട്സപ്പിലും കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് വന്നിട്ടുണ്ട്. ഐശ്വര്യ, അനുഗ്രഹ, അനുഷാദ് എന്നിവർ മെസ്സേജ് അയച്ച് വന്നിരിക്കുന്നത് അണലി എന്നാണ്. രമ്യ, അനിൽകുമാർ, അർച്ചന, വിഷ്ണു, ഷെമി, സഹദേവൻ ചേട്ടൻ, സാവിത്രി, പ്രവീൺ, ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഫൽസാന. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ അണലി എന്നുള്ളതാണ്. അണലി ഈസ് ദ റൈറ്റ് ആൻസർ. കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന പാമ്പ് ഏതാണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ കർഷകൻ്റെ മിത്രമായിട്ടുള്ള ആ ഒരു പാമ്പ് ഏതാന്ന് വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-4990 എന്ന നമ്പറിലേക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
2: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9985873115.

0: You are listening to Ashray FM 90 Nadinuppam Natargopam.
1: Fashionum trendum ini swapnamalla. Ningalude fashion swapnangal ini mithamaya vilayil. Bhavana Fashion and Retail Kottarikkira. Bhavana, a complete fashion destination.
0: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ചോടികൾ

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി.

യെസ്, അപ്പോൾ ഇന്ന് വേൾഡ് സ്നേക് ഡേ ആയതുകൊണ്ട് തന്നെ ഈ പാമ്പുകളുമായിട്ട് ബന്ധപ്പെട്ട ജി കെ ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമാണ് നമ്മളിങ്ങനെ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്രേക്കിന് മുൻപായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം ഇതായിരുന്നു, കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന പാമ്പ് ഏതാണ് എന്നതായിരുന്നു ആ ഒരു ചോദ്യം. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആരൊക്കെയാണ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് വിഷ്ണു, ഷമി എന്നിവർ ചേർന്നിട്ടാണ്, ഫ്രം നെല്ലിക്കുന്നം ചേര എന്നുള്ളൊരു ആൻസറാണ് നമുക്ക് അയച്ചിരിക്കുന്നത് കേട്ടോ. വിഷ്ണു ചേട്ടൻ ഇളമന്നൂരിൽ നിന്നും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് മണ്ണിര എന്നാണ്. കർഷകന്റെ മിത്രമായ പാമ്പാണ് നമ്മൾ ചോദിച്ചത്, പക്ഷേ പുള്ളിക്കൊന്ന് ചെറുതായിട്ട് മാറിപ്പോയി. ആൻഡ് ഐശ്വര്യ, അനുഗ്രഹ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് ചേര എന്നാണ്. സഹദേവൻ ചേട്ടൻ സർപ്പം എന്നുള്ളൊരു ആൻസറാണ് അയച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, സർപ്പം എന്ന് അവരുടെ നാട്ടിൽ ചേരയ്ക്ക് ചിലപ്പോൾ പറയുമായിരിക്കും അല്ലേ. സാജൻ മാത്യു മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് ചേര എന്നാണ്. സാവിത്രി ശേഷി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് റാറ്റ് സ്നേക്ക് എന്നാണ്. ആൻഡ് പ്രവീൺ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസറും ചേര എന്ന് തന്നെയാണ്. അനുപമ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ചേര. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ബിന്ദു ചേച്ചിയാണ്, ചേര എന്നുള്ളൊരു ആൻസറാണ് ചേച്ചിയും അയച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന പാമ്പ് ഏതാണ് എന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ചേരയാണ് കേട്ടോ. ആക്ച്വലി ചേര ശരിക്കും പറഞ്ഞാൽ പ്രകൃതിദത്തമായ കീടങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു യന്ത്രം എന്ന് വേണമെങ്കിലും പറയാം. അതായത് ഈ കർഷകരുടെ മിത്രമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എലികളെയൊക്കെ വളരെയധികം ഭക്ഷിക്കുന്ന ഒരു പാമ്പ് കൂടിയാണ്. അപ്പോൾ ഇതുമൂലം വിളകളും ധാന്യങ്ങളും ഒക്കെ നശിപ്പിക്കുന്നതിൽ നിന്നും തടയിടാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കർഷകർക്കാണെങ്കിലും വില കൂടിയ രാസ കീടനാശിനികളൊക്കെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് ചേരയെ പിടിച്ച് അവിടെ നിർത്തുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അയച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, പ്രസവിക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്ന പാമ്പ് ഏതാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ പ്രസവിക്കുന്ന ആ ഒരു പാമ്പ് ഏതാന്ന് വേഗം ആൻസർ കണ്ടുപിടിച്ച് അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ് 0474-291-9090 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-4909090 എന്ന നമ്പറിലേക്ക്.

0: You are listening to Ashray FM 90 Nadinuppam Natargopam.
1: ഇവിടെ ആയാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
4: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തൂ. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് എസ് ആറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 2,500 വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921460026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അപ്പോൾ പ്രസവിക്കുന്ന പാമ്പ് ഏതാണ് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു നമ്മൾ ബ്രേക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ആശ്രയ പ്രീമിയർ ലീഗാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർജെ അനുഷ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 19 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ പ്രസവിക്കുന്ന പാമ്പ് ഏതാണ് എന്ന് അറിയിച്ചുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് വിഷൻ ചേട്ടനാണ്, അണലി എന്നുള്ള ഒരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. സാജൻ മാത്യു മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് അനാക്കോണ്ട എന്നാണ്. ഓക്കെ, ഐശ്വര്യ, അനുഗ്രഹ, ശ്രീജിത്ത് എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് അണലി എന്ന് തന്നെയാണ്. രേഷ്മ ഫ്രം നെല്ലിക്കുന്നം, പ്രവീൺ, മജീദ്, സാവിത്രി ഫ്രം കൊട്ടാരക്കര മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും അണലി എന്ന് തന്നെയാണ്. ഷൈനി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു അണലി. അലീന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് അണലി എന്നാണ്. ആൻഡ് ഭാഗ്യലക്ഷ്മി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു അണലി. നയന, സോന എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും അണലി എന്ന് തന്നെയാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് മാളുവാണ്. മാളു മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് അണലി എന്ന് തന്നെയാണ്. അപ്പോൾ പ്രസവിക്കുന്ന പാമ്പ് ഏതാണ് എന്ന ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് അണലിയാണ്. കേട്ടോ, അണലിയാണ് പ്രസവിക്കുന്ന പാമ്പ്. ബാക്കി എല്ലാ പാമ്പുകളും മുട്ടയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ചല്ല വെൽക്കം, കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, പാമ്പുകളില്ലാത്ത ഭൂഖണ്ഡം ഏതാണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേട്ടോ, പാമ്പുകളില്ലാത്ത ഭൂഖണ്ഡം ഏതാണ്? അപ്പോൾ വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909090 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490909090 എന്ന നമ്പറിലേക്ക്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്സ്, നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
5: ജെ എം ആർക്കിടെക്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishwasthathayude vegathiyumayi 5G Mobile Science Service Center. Ettum pudhiya model smartphonekal, mikacha laptop mobile servicekal, adum mattengum labhikkatha koranju nerakil. 5G Mobile Science Service Center, Venus Junction, Kottarakara and Kidukkey Theruvu.
3: Vishal Opticals. Mithamaya nerakil kannadagalude vipulamaya shekaram. Lotus Road, Private Bus Stand, Samibam, Pulaman, Kottarakara.
4: Ashraya FM 90, Nadinoppam, Nattarkoppam.
5: Ashraya Premiere.
6: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ആസ്പ്രിയ പ്രീമിയർ ലീഗ് ആണ്. വിത്ത് മീ ആർ ജെ അനുഷ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 33 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പാമ്പുകളില്ലാത്ത ഭൂഖണ്ഡം ഏതാണ് എന്നതായിരുന്നു ആ ഒരു ചോദ്യം കേട്ടോ. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതിയാണ്, ഫ്രം വെട്ടിക്കവല. അന്റാർട്ടിക്ക എന്നുള്ളൊരു ആൻസറാണ് രേവതി അയച്ചിരിക്കുന്നത് കേട്ടോ. ആൻഡ് സഹദേവൻ ചേട്ടൻ മെക്സിക്കോ എന്നുള്ളൊരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. ഐശ്വര്യ അനുഗ്രഹം എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് അന്റാർട്ടിക്കയാണ്. ശ്രീജിത് ന്യൂസിലാൻഡ് എന്നുള്ള ഒരു ആൻസറാണ് നമുക്ക് അയച്ചിരിക്കുന്നത്. പ്രവീൺ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് അന്റാർട്ടിക്ക എന്നാണ്. മജീദിക്ക സാവിത്രി ശേഷി ഫ്രം കൊട്ടാരക്കരയിൽ നിന്നും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നതും അന്റാർട്ടിക്ക എന്ന് തന്നെയാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഐറിനാണ്. ഐറിൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് അന്റാർട്ടിക്ക എന്നാണ്. സാജൻ മാത്യു മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് അന്റാർട്ടിക്ക എന്നാണ്. ജിബിൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു അന്റാർട്ടിക്ക. ആൻഡ് ഫൈനലി മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമണി ടീച്ചറാണ്, അന്റാർട്ടിക്ക എന്നുള്ളൊരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് അന്റാർട്ടിക്കയാണ് കേട്ടോ. അന്റാർട്ടിക്ക ഈസ് ദ ഓൺലി കോണ്ടിനെൻ്റ് ഓൺ എർത്ത് വിത്ത് നോ സ്നേക്സ് എന്നുള്ളതാണ്. അപ്പോൾ സ്നേക്സ് ഇല്ലാത്ത, പാമ്പുകളില്ലാത്ത ഒരേ ഒരു കോണ്ടിനെൻ്റ്, ഒരേ ഒരു ഭൂഖണ്ഡം ഏതാണ് എന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് അന്റാർട്ടിക്കയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, മൂർഖൻ പാമ്പിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. മൂർഖൻ പാമ്പിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? അപ്പോൾ വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474 291 9090 എന്ന നമ്പറിലേക്ക്, മെസ്സേജ് അയക്കേണ്ട നമ്പർ 9529640 90 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Yathrakal ini tension illade. Ningalude yathrakal kavashyamaya air ticketing, visa service, hotel reservation, embassy attestation thudangiyavella kuranja chilavil easy aayi Fly Unique ilude. Fly Unique Travel and Tours, Kottarakara.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
4: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
8: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
9: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
8: നിശാഗന്ധി,
9: ദി ക്യൂ ഓഫ് നൈറ്റ്സ്.
7: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Once again, welcome back to Ashreya Premier League with me, RJ Anusha. അപ്പോൾ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ ഇന്ന് വേൾഡ് സ്നേക്ക് ഡേ ആയതുകൊണ്ട് തന്നെ പാമ്പുകളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജി കെ ക്വസ്റ്റിൻ ആൻസർ ഗെയിം ആയിരുന്നു നമ്മളിതാ ഇത്രയും നേരമായിട്ടും കളിച്ചുകൊണ്ടിരുന്നത്. ബ്രേക്കിന് മുൻപായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റിൻ ഇതായിരുന്നു, മൂർഖൻ പാമ്പിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് എന്നുള്ളതായിരുന്നു കേട്ടോ. എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് നോക്കാം. ആരൊക്കെയാണ് കറക്റ്റ് ആൻസർ അയച്ചിട്ടില്ലെന്ന് നോക്കുകയാണെങ്കിൽ, തങ്കമണി ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് നാജാ നാജാ എന്നുള്ളൊരു ആൻസറാണ്. മജീദ് ഖാൻ നാജാ നാജാ എന്നുള്ളൊരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. മനോജേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ഓഫിയോഫാഗസ് എന്നുള്ളൊരു ആൻസറാണ്. പ്രവീൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നാജ നാജ. ഷറഫുദ്ദീൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് നാഗം എന്നാണ്. ഓക്കെ. സാവിത്രി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് നാജ നാജ എന്നാണ്. സഹദേവൻ ചേട്ടൻ, രേവതി, സാജൻ മാത്യു എന്നൊരു മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും നാജ നാജ എന്നുള്ള ഒരു ആൻസറാണ്. ആൻഡ് അലീന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നാജ നാജ. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് അമൃതയാണ്. അമൃതയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് നാജ നാജ എന്നുള്ളൊരു ആൻസറാണ്. ആൻഡ് ജിബിൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് മൂർഖൻ പാമ്പിൻ്റെ ശാസ്ത്രീയ നാമം നാജ നാജ എന്നാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജോളി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നാജ നാജ. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് അരുണാണ്. അരുൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും നാജ നാജ എന്ന് തന്നെയാണ്. അപ്പോൾ മൂർഖൻ പാമ്പിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് എന്ന ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് നാജ നാജ എന്നുള്ള ഒരു ആൻസറാണ്. ഓഫിയോഫാഗസ് എന്ന് പറയുന്നത് രാജവെമ്പാലയുടെ ശാസ്ത്രീയ നാമമാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 52 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ആശ്രയ പ്രീമിയർ ലീഗ് വൈൻഡ് അപ്പ് ചെയ്ത് ഗുഡ് ബൈ പറയാനായിട്ട് എനിക്ക് ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എനിക്ക് കൊറേ ഫേവറേറ്റ് സിനിമകളുണ്ട്. നീ നമ്മുടെ ആശ്രയ FM 90 ഒന്ന് വെച്ചേ, ഞാൻ അതൊക്കെ ഒന്ന് കേക്കട്ടെ.
2: സിനിമ കേൾക്കാനാ? അത് കൊള്ളാലോ.
3: യെസ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ, അവയുടെ ഓർമ്മകൾ, അതിലൂടെ ഒന്ന് യാത്ര ചെയ്താലോ? ക്ലബ് ബോർഡ് ഓൺ ആശ്രയ FM 90. Monday to Friday evening 6 p.m. to 7 p.m. Stay tuned.

0: കല്യാണത്തിൽ തുടങ്ങി കല്യാണത്തിൽ അവസാനിക്കുന്ന ഒരു സിനിമ, കേരളത്തിലും കർണാടകയിലും ഉടനീളം പുരുഷന്മാരെ വഞ്ചിക്കുന്ന ഒരു തട്ടിപ്പുകാരി, ഒന്നിലധികം ഐഡന്റിറ്റികളിൽ വധുവായി വേഷമിട്ട് അത്തരമൊരു ശ്രമത്തിൽ തന്നെ പിടിക്കപ്പെടുന്നു. പോലീസ് കൂടുതൽ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ കൂടുതൽ അവ്യക്തമായ വിശദാംശങ്ങൾ പുറത്തു വരുന്നു. നിഖില വിമൽ നായികയാകുന്ന സിനിമ എന്ന നിലയിലും സിനിമയുടെ പേരുകൊണ്ടും ശ്രദ്ധ നേടിയ ദ മൂവി പെണ്ണ് കേസ്, ഈ മൂവിയാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിൽ. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബ് ബോർഡ് വിത്ത് മീ ആർജി സുൽത്താന.
1: ഞങ്ങൾക്കൊരു
0: പല നാടുകളിൽ നടത്തിയ പല തട്ടിപ്പുകൾക്ക് പല പേരുകൾ ഉപയോഗിച്ച് രോഹിണി എന്ന കഥാപാത്രത്തെയാണ് നിഖില വിമൽ അവതരിപ്പിക്കുന്നത്. തട്ടിപ്പുകാരി വഞ്ചിച്ച ഭർത്താക്കന്മാർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ എത്തുന്നതും അറസ്റ്റിലായ തട്ടിപ്പുകാരി തന്റെ ജീവിതകഥ പറയുന്നതുമാണ് പെണ്ണ് കേസിന്റെ കഥ. ബിന്ദു, ദുർഗ, സൂസൻ, രോഹിണി എന്നിങ്ങനെ പല പേരുകളിലാണ് നിഖിലയുടെ കഥാപാത്രം അറിയപ്പെടുന്നത്.
2: എന്ത് ശരണിയാണ് സാറേ?
3: അല്ല സാറേ, ആയിഷൻ.
4: സാറേ ആർദ്രയ? സാറേ
3: സാർ കവിത, രമേശൻ, പി വി.
5: ഇവരെല്ലോള ഭർത്താക്കന്മാരാന്നാ പറയുന്നു.
6: ഒരു പെണ്ണും കൊറേ ഭർത്താക്കന്മാരും, കൂടാതെ വേറെ ഉണ്ടെന്ന് പറയുന്നു.
0: പോലീസ് വേഷത്തിലെത്തുന്ന ഹക്കീം ഷാജഹാനും വഞ്ചിതരായ ഭർത്താക്കന്മാരായി എത്തുന്ന രമേശ് പിഷാരടി, അജു വർഗീസ്, ഇർഷാദ് അലി, അഖിൽ കവലയൂർ, ഹരി പത്തനാപുരം എന്നിവരുടെ നർമ്മ മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്നു. സമൂഹത്തിൽ സാധാരണയായി കണ്ടുവരുന്ന ചില കാഴ്ചപ്പാടുകളെ കുറിച്ച് തിരിച്ചു ചിന്തിപ്പിക്കുക കൂടിയാണ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാധ്യമ ലോകത്ത് ഒരു മികച്ച കരിയർ ആണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ ഫ്ലവേഴ്സ് അക്കാദമിയുടെ കൊട്ടാരക്കര കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിൽ ജേർണലിസം കോഴ്സുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. 6 മാസത്തെ പി ജി ഡിപ്ലോമ കോഴ്സുകൾ, ലൈവ് റിപ്പോർട്ടിംഗ്, ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ് എന്നിവ കുറഞ്ഞ ഫീസിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
2: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
3: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തൂ. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് എസ് ആറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921466026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ SM90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.

0: വളരെ കാലത്തെ അന്വേഷണത്തിന് ശേഷം തന്റെ ട്രൂ ലവ് കണ്ടെത്തി വിവാഹം ശരിയാകുന്ന സുഭാഷ് പീച്ചേരി എന്ന ചെറുപ്പക്കാരന്റെ കല്യാണ വീട്ടിൽ അത് മുടക്കാൻ വരുന്ന ഒരു കൂട്ടം കലാപകാരികളിൽ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത്. ഇവരുണ്ടാക്കുന്ന ബഹളത്തിൽ ഒരു നിമിഷം കൊണ്ട് കല്യാണ വീട് കലാപ വീടായി മാറുന്നു. തങ്ങളെ മുഴുവൻ വഞ്ചിച്ചു പോയ വധുവിനെ കണ്ടെത്താനുള്ള അവരുടെ യാത്ര അവസാനിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. വളരെ വിചിത്രമായി ഈ കേസിനെ ആസ്പദമാക്കി പോലീസ് നടത്തുന്ന അന്വേഷണവും അതിനിടയിൽ ഉണ്ടാകുന്ന സംഭവങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം.
1: പതിനാറാം വയസ്സിൽ തുടങ്ങിയ വാച്ച ഇന്ന് വരെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ല. ക്ഷീണമായി
2: കുട്ടിയോ
1: എന്തിനാ?
2: എനിക്ക് ടെക്നോളജി ഒന്ന് പഠിക്കണമെന്നുണ്ട്.
1: ഓ ആയിക്കോട്ടെ, നല്ല അടിക്കാരനാണ് കുട്ടി, നോക്കാൻ കേട്ടാ
2: അറിയേണ്ടത്.
1: ഓ വിളിക്കണം.
0: സിനിമാ പ്രേമികളുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന നിഖിലയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെ ഈ സിനിമയിൽ കാണാൻ സാധിക്കും. കഥാപാത്രം ആവശ്യപ്പെടുന്ന ദുരൂഹത നിലനിർത്താൻ നിഖിലയ്ക്ക് സാധിച്ചു എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു.
3: കല്യാണം കഴിച്ചിട്ട് പറ്റിച്ചാണ് സാറേ, ഒരു കൊല്ലെടുത്ത് അവളെ എവിടെയാണെന്ന് അറിയാൻ പറ്റില്ല.
0: മലയാള സിനിമയിൽ ഇത്തരമൊരു നായികാവേശം ഉണ്ടായിട്ടുണ്ടാവില്ല എന്നതും പെണ്ണ് കേസിനെ വ്യത്യസ്തമാക്കുന്നു. ഹക്കീം ഷാജഹാന്റെ ആത്മാർത്ഥത കുറച്ചധികമായ പോലീസ് വേഷവും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ആക്ഷൻ ഹീറോ വിജു എന്ന സിനിമയ്ക്ക് ശേഷം ആളുകളുടെ മനസ്സിൽ തിങ്ങി നിൽക്കാൻ സാധ്യതയുള്ള ഒരു പോലീസ് സ്റ്റേഷൻ കൂടി ചിത്രത്തിൽ ജീവൻ വെക്കുന്നു. രശ്മി രാധാകൃഷ്ണനും സെബിൻ സിദ്ധാർത്ഥും കൂടിയാണ് സിനിമയുടെ തിരക്കഥയൊരുക്കിയിരിക്കുന്നത്.

0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
1: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: രാത്രികൾ പകലുകളാക്കി, പകലുകൾ രാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്ന് പെറുക്കിയെടുത്ത അംഗീകാരത്തിന് വണ്ടങ്ങൾ കേട്ടുമറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. ഞാൻ തിറക്കട്ടെ.

0: പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനാശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചേരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്ത് ആദ്യമായി ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് കോഴ്സ് ആരംഭിക്കും. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകം 1. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. സംസ്ഥാനത്തെ 35 സ്റ്റേഷനുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: 22,36,00,000 രൂപ ചെലവഴിച്ചാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ നവീകരണം പൂർത്തിയാക്കിയത്. 2 പ്ലാറ്റ്ഫോമുകളിൽ പുതിയ കവാടങ്ങൾ, ഒരു എസ്കലേറ്റർ, 3 ലിഫ്റ്റ്, ടിക്കറ്റ് കൌണ്ടറുകൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ എന്നീ സൌകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചരിത്ര പ്രാധാന്യമേറെയുള്ള തലശ്ശേരിയുടെ വികസനത്തിന് റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം മുതൽക്കൂട്ടാവും. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന പയ്യന്നൂർ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനുകളുടെ പ്രവൃത്തി പുരോഗമിക്കുകയാണ്.
0: രാജ്യത്തെ ജയിലുകളിൽ കഴിയുന്ന പ്രായം ചെന്നവരും ഗുരുതര രോഗബാധിതരുമായ തടവുകാരെ നേരത്തെ മോചിപ്പിക്കുന്നതിന് സമഗ്രമായ നയം രൂപീകരിക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സുപ്രീംകോടതി നിർദ്ദേശം. വിഷയത്തിൽ ഏകീകൃത സംവിധാനം ഉറപ്പാക്കുന്നതിന് 3 മാസത്തിനകം നയം രൂപീകരിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇത്തരം തടവുകാരെ മോചിപ്പിക്കുന്നതിന് മാനുഷികവും ഏകീകൃതവുമായ ചട്ടക്കൂട് ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിക്കവെയാണ് പരമോന്നത കോടതിയുടെ ഉത്തരവ്. ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു.
2: All the technology that is there, which has been developed by me, myself, am I servant or master of that technology? That has to be decided ultimately. And that technology is to be used always for the people. What is the use of my technology in the four walls of laboratory if it doesn't come out of four walls and goes to the people who is standing there in the queue?
0: ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും അനുവദിക്കില്ലെന്ന് മന്ത്രി K.മുരളീധരൻ. ഭക്ഷ്യസംരംഭകർക്കുള്ള പരിശീലന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ യുവജനങ്ങളുടെയും ഭക്ഷ്യസംരംഭകരുടെയും പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്തർക്കടവിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി മന്ത്രി T.സിദ്ദിഖ് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയിലെത്തിയത്. അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് നിശ്ചയിച്ചിരുന്ന 10% ധനവിനിയോഗ പരിധിയിലാണ് ഇളവ് നൽകുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം എത്രനാൾ തുടരേണ്ടി വരുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കാനാകില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി ഉപഭോഗം കുത്തനെ കൂടിയതായും കൈമാറ്റ വ്യവസ്ഥയിൽ വാങ്ങിയ വൈദ്യുതി തിരികെ നൽകേണ്ടത് ബാധ്യതയാണെന്നും അദ്ദേഹം അറിയിച്ചു. വനങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി ചില്ലുകുപ്പികളിൽ കുടിവെള്ളം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി ഷിബു ബേബി ജോൺ. കാട്ടുപന്നികളെ ഷൂട്ടർമാരെ ഉപയോഗിച്ച് കൊല്ലുന്നതിലെ പ്രായോഗിക പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഈ മാസം 21 ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. ഈ മാസം 20 വരെ അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഈ മാസം 20 പ്രഖ്യാപിക്കും. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ജില്ലാ നിയമസഹായവേദിയുടെ റിപ്പോർട്ടിന്മേലുള്ള വാദം പൂർത്തിയായ ശേഷമാണ് കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: CBSE 9-ാം ക്ലാസ് പാഠ്യപദ്ധതിയിൽ 3-ാമതൊരു ഭാഷ കൂടി ഉൾപ്പെടുത്തുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. ഈ പ്രായത്തിൽ പുതിയൊരു ഭാഷ പഠിക്കുന്നത് മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് പരമോന്നത കോടതി നിരീക്ഷിച്ചു. 3-ാം ഭാഷ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ 9-ാം ക്ലാസിന് പകരം 5-ാം ക്ലാസിലോ 6-ാം ക്ലാസിലോ തന്നെ ഉൾപ്പെടുത്തണമെന്നും കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. ത്രിഭാഷ പദ്ധതിയോടൊപ്പം പ്രാദേശിക ഭാഷ പഠിക്കാനുള്ള അവസരം കൂടി വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകണമെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള ഹിന്ദി പ്രചാരസഭ നടത്തിവരുന്ന വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്തെ ആദ്യ ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് പരിപാടിക്കാണ് തുടക്കം കുറിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഗവേഷണങ്ങൾക്കായി ദീർഘകാലം ബഹിരാകാശത്ത് ചെലവഴിക്കേണ്ടി വരുമ്പോൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് പഠിക്കാനാണ് ബയോ ആസ്ട്രോനോട്ടിക്സിൽ ആരംഭിക്കുന്ന ഈ പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോഷിപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. ബഹിരാകാശ യാത്രക്കിടെ മനുഷ്യരുടെ അവയവങ്ങളിലും കോശങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ സമഗ്രമായി മനസ്സിലാക്കും വിധമുള്ള പഠനങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തും. അമേരിക്കയിലും റഷ്യയിലും അടക്കം 3-ലേറെ കേന്ദ്രങ്ങൾ ഇത്തരം പഠനം നടത്തുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്കാരുടെ ശാരീരിക സവിശേഷതകൾക്ക് അനുസരിച്ചുള്ള പഠനങ്ങൾക്ക് ഈ ഫെല്ലോഷിപ്പ് അവസരമൊരുക്കും.
0: KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയുടെ പ്രയോജനം ഇതുവരെ 3.81 കോടി പേർക്ക് ലഭിച്ചതായി മന്ത്രി CP ജോൺ. പുരുഷ യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാർവതി പുത്തനാറിലൂടെ വേളി കഠിനംകുളം സൌരോർജ്ജ ബോട്ട് സർവീസ് ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകമൊന്ന്. ഭക്തിയും വ്രതപുണ്യവും നിറയുന്ന രാമായണ പാരായണത്തിൽ ഇനി വീടുകളും ക്ഷേത്രങ്ങളും ഭക്തിസാന്ദ്രമാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രാമായണ മാസാചരണ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നാളെ വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും. വറുതിയുടെ കർക്കടകം മലയാളികൾക്ക് പഞ്ഞക്കർക്കടകവും കള്ളക്കർക്കടകവും കൂടിയാണ്. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. ഇന്ന് പൂജകളൊന്നും തന്നെയില്ല. നാളെ പുലർച്ചെ മുതൽ നടയടയ്ക്കുന്ന ഈ മാസം 21 വരെ പൂജകൾ നടക്കും. തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ നടക്കുന്ന ആനയൂട്ടിൽ 55 ആനകൾ പങ്കെടുക്കും. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: മലയാള മാസമായ കർക്കിടകമൊന്നിനാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആന സംഗമമായ തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് നടക്കുന്നത്. 10 ആണ്ടുകളായി മുടക്കമില്ലാതെ നടക്കുന്ന ആനയൂട്ടിൽ 50-ൽ പരം ആനകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേക ഔഷധ കൂട്ടുകൾ അടങ്ങിയ ഭക്ഷണമാണ് ആനകൾക്ക് നൽകുക. മനുഷ്യരുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നതുപോലെ തന്നെ മൃഗങ്ങളുടെയും പ്രത്യേകിച്ച് ആനകളുടെ ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുന്നത് കണക്കിലെടുത്താണ് മിഥുനം വിടവാങ്ങി കർക്കിടകം പുലരുന്ന ഈ നാളിൽ തന്നെ ആനയൂട്ട് നടത്തുന്നത്.
0: വെയിൽസിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 15 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 90 റൺസ് എടുത്തിട്ടുണ്ട്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. അഴിമതിയുടെ കേന്ദ്രമായി PSE മാറിയതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കഴിഞ്ഞ 10 വർഷത്തെ നിയമന നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ഹയർ സെക്കൻഡറി 1-ാം വർഷ പരീക്ഷാഫലം നാളെ പ്രസിദ്ധീകരിക്കും. results.hse.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനാശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചേരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്ത് ആദ്യമായി ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് കോഴ്സ് ആരംഭിക്കും. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകമൊന്ന്. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90 സ്റ്റേ ട്യൂൺ.

0: എന്ന സിനിമയുടെ തിരക്കഥയെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചും എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഈ സിനിമയുടെ വിജയത്തിന് പിന്നിൽ നല്ലൊരു ടെക്നിക്കൽ ടീമുണ്ട്. അത് നമ്മൾ അറിയാതെ പോകാൻ പാടില്ല അല്ലെ. ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫിയിലേക്ക് വരാനാണെങ്കിൽ, ഷിനോസിന്റെ സിനിമാറ്റോഗ്രാഫിയിൽ കേരളത്തിലും കർണാടകയിലും നടക്കുന്ന കല്യാണങ്ങളും ബഹളവും ഒക്കെ നല്ലൊരു കളർഫുൾ ഫ്രെയിമിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കല്യാണ വീടിന്റെ ആ ഡൈനാമിക് മൂഡ് നമുക്ക് തന്നെ ഫീൽ ചെയ്യും.
1: എന്നിട്ടാണ് ഇത്ര സ്വർണം കൊടുത്തുവിട്ടെ. അമ്മ കോൺഗ്രസ് ആയിരുന്നു സാറേ.
2: ഇവള് പറ്റിച്ച് കടന്നു കളഞ്ഞ സ്ഥലങ്ങൾ നോക്കി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള മൊത്തം റൂറൽ ഏരിയാസ്.
3: നിനക്കിത് എവിടെ നിറയും?
4: ഇതെല്ലാം കൊട്ടക്ക് ചെയ്തീർക്കാൻ പറ്റും.
5: സാറേ, സാറ് മാന്യനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനല്ലേ. സാറിൽ മാന്യമായിട്ടൊരു തീരുമാനം എടുക്കണം.
6: ചേട്ടനെ പോലത്തെ ഒരാളെത്തിയത് എന്റെ ഭാഗ്യട്ടാ.
0: കൂടാതെ തന്നെ അൻകിത് മേനോന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടി ചേരുമ്പോൾ സീൻ വേറെ ലെവലാണ്. ഒരു ഡയറക്ടർ പറയാൻ ആഗ്രഹിച്ചത് വിഷ്വലായിട്ട് നല്ല സ്പീഡിൽ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ടെക്നിക്കൽ ടീമിന് ഫുള്ളായി സാധിച്ചിട്ടുണ്ട്.
7: ഹോളുടെ മൊഴി മുഴുവനും ഞാൻ കാണുന്ന മാംഗല്യം സീരിയലിന്റെ കഥയാണ്. ഓളിവിടെ വന്ന ദിവസം മുതലുള്ള എപ്പിസോഡാണ് നമ്മളോടൊക്കെ പറഞ്ഞത്. ഓള് നമ്മളെല്ലാം പറ്റിച്ചാണ് സാറേ.
8: സാറേ, ജീവന് നിങ്ങൾ നമ്മളുടെ പ്രശ്നത്തെ കുറിച്ച് അസോസിയേഷൻ കാരോട് പറയുമ്പോ ഓളം അടുത്തുണ്ടായി. ഫിനാൻസ് മിനിസ്റ്ററാ ഇപ്പൊ ഇയാളല്ലോ താരം.
9: ഈ ജീവൻ ഇപ്പോ നിങ്ങളെ സാറിനോട് ഏറ്റുമുട്ടിയേ. പഴയ ലോക്കൽ നേതാവൊന്നുമല്ല, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്.
8: ഇതെല്ലാം ഓന്റെ സ്കെച്ചാണ്. കഷ്ടകാലത്തിലാണെങ്കിൽ സാർ ചാടി കൊടുക്കുകയും ചെയ്തു. ഉറപ്പിച്ച കല്യാണവും മുടങ്ങി, ട്രാൻസ്ഫറുമായി, ചീത്ത പേരും.
9: എന്തായാലും നോട്ടീസ് കൂടെ കിടക്കട്ടെ.
7: പിന്നെ ഓള് പറഞ്ഞ അരുളിന്റെ കാര്യം, തമിഴ്നാട് സ്വദേശിയായി തുടങ്ങി മരിച്ചത്.
0: എന്തായാലും ഈ വീക്കെൻഡിലൊക്കെ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ തോന്നുവാണെങ്കിൽ കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു കോമഡി ത്രില്ലർ മൂവിയാണ് പെണ്ണ് കേസ്. അങ്ങനെ ഇന്നത്തെ സിനിമാ വിശേഷം ഇവിടെ വൈൻഡിപ്പിലോട്ട് പോകാണ്. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ സുൽത്താന സൈനിങ് ഓഫ്.

0: Take a break.
1: Good evening. Welcome to Take a Break with me, RJ അനാമിക. ഇന്ത്യക്ക് എന്ത് വിശേഷങ്ങൾ? അത്യാവശ്യം നല്ലൊരു സൂപ്പർ കൂൾ ആയിട്ടുള്ള വ്യാഴാഴ്ച ഇവനിംഗ് സമയമാണ്. ആൻഡ് സ്റ്റുഡിയോ ക്ലോക്കിൽ ദ ടൈം ഈസ് 7 o'clock. 7 മണി സമയമായിട്ടുണ്ട്. ഈ ഒരു 7 മണി എന്ന് പറയുമ്പോൾ അത്യാവശ്യം എല്ലാവരും റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. കുറച്ചുപേര് ട്രാവൽ ചെയ്യുന്ന ഒരു സമയമാണ്. മറ്റു ചിലർ കുറച്ച് സൊറ പറഞ്ഞിരിക്കുന്ന ഒരു സമയം കൂടിയാണല്ലേ. അപ്പൊ ഈ ഒരു ടൈമിൽ കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ്. ഒരുപാട് ഇൻഫർമേഷനുമായിട്ടാണ് ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിൽ ഞാൻ ദാ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ചില ആളുകള് റെയിൽവേ ട്രാക്കുകൾ മുറിച്ചു കടന്ന് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണല്ലേ. ട്രെയിൻ കാത്തു നിൽക്കുമ്പോഴുള്ള പതിവ് കാഴ്ചയാണ് നമ്മൾ എല്ലാവരും കാണാറുള്ളത്. ഫുഡ് ഓവർ ബ്രിഡ്ജ് വഴി അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ എത്തുന്നതിന് പകരം സമയം ലാഭിക്കാനായിട്ടും എളുപ്പത്തിനും ചെയ്യുന്ന ഈ ഒരു രീതി വളരെ അപകടകരവും നിയമലംഘനവുമായിട്ടുള്ള ഒരു കാര്യമാണ്. നിയമങ്ങൾ പാലിക്കാത്ത റെയിൽവേ ട്രാക്കുകൾ മുറിച്ചു കടക്കുന്നത് പിടിക്കപ്പെട്ടാൽ ആ വ്യക്തിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനായിട്ടുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ട്രാക്ക് മുറിച്ചു കടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അതായത് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ നിയമങ്ങളെ കുറിച്ചും ശിക്ഷകളെ കുറിച്ചും അറിയാം ടേക്ക് എ ബ്രേക്കിൽ. അതാകട്ടെ നമ്മുടെ ആദ്യത്തെ വിശേഷം. 1989 ഇന്ത്യൻ റെയിൽവേ ആക്ടിലെ സെക്ഷൻ 147 പ്രകാരം ട്രാക്ക് മുറിച്ചു കടക്കുന്നതിന് ഒരാൾക്കെതിരെ കർശന നടപടി എടുക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ 1,000 രൂപ വരെ പിഴ ചുമത്താനായിട്ട് സാധിക്കും. കൂടാതെ 6 മാസം വരെ തടവും ലഭിക്കാവുന്ന ഒന്നാണ് കേട്ടോ. ഇത് മാത്രമല്ല കേസിന്റെ കാഠിന്യം അനുസരിച്ച് കോടതിക്ക് പിഴയും തടവും വർദ്ധിപ്പിക്കാനായിട്ട് കഴിയുന്ന ഒന്നാണ്. ഇനി എന്തിനാണ് ഇത്രയും സ്ട്രിക്ട് ആയിട്ടുള്ള നിയമങ്ങൾ വന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനായിട്ട്, റെയിൽവേ അപകടങ്ങൾ മൂലം ഉണ്ടാകുന്ന ദുരന്തങ്ങൾ തടയുന്നതിന്, അതുപോലെ തന്നെ ഒരു അതിവേഗ ട്രെയിനിന്റെ ദൂരവും വേഗതയും കൃത്യമായിട്ട് കണക്കാക്കാനായിട്ട് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ട്രാക്ക് മുറിച്ചു കടക്കുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും ട്രെയിൻ വരാം. മാത്രമല്ല തിടുക്കവും അശ്രദ്ധയും കാരണം എല്ലാ വർഷവും നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുന്നത് കേട്ടോ. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ, ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാനായിട്ട് എപ്പോഴും ഫുഡ് ഓവർ ബ്രിഡ്ജ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സൗകര്യപ്രദമെങ്കിൽ അണ്ടർ പാസുകൾ, ലിഫ്റ്റുകൾ അല്ലെങ്കിൽ എസ്കലേറ്ററുകൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല നമ്മുടെ കയ്യിൽ ഭാരമേറിയിട്ടുള്ള ലഗേജ് ഉണ്ടെങ്കിൽ ഒരു പോർട്ടറുടെ സഹായം തേടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഫൈനലി സമയം ലാഭിക്കാനായിട്ട് ഒരിക്കലും റെയിൽവേ ട്രാക്കുകൾ മുറിച്ചു കടക്കാനായിട്ട് പാടില്ല എന്നുള്ള ഒരു കാര്യം കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോ എളുപ്പത്തിന് റെയിൽവേ ട്രാക്ക് മുറിച്ച് അപ്പുറത്ത് കടക്കാമെന്ന് കരുതേണ്ട. അങ്ങനെ ട്രാക്ക് മുറിച്ച് കടക്കുകയാണെങ്കിൽ പിഴ നൽകേണ്ടി വരുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ടേക്ക് എ ബ്രേക്ക് ഓൺ ആസ്ട്രിയ FM 90 വിത്ത് മീ RJ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഇറ്റലിപ്പതിയെ കുറിച്ച് കൗതുകത്തോടെയും അല്പം ആശ്ചര്യത്തോടു കൂടിയുമാണ് എല്ലാവരും കേട്ടിരിക്കുന്നത് അല്ലെ. ഒരാളെ കുറിച്ച് ആലോചിക്കുന്ന സമയത്തുണ്ടല്ലോ അയാളുടെ പ്രസൻസ് മനസ്സിലാക്കി തരുന്ന എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്കും ഉണ്ടായി കാണുമല്ലേ. മനസ്സിലോർക്കുമ്പോഴേ ഒരു ഫോൺ കോള് വരിക, അയാളെ കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുക, അങ്ങനെയൊക്കെ. നമ്മൾ പലപ്പോഴും ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ടോ, നിനക്ക് 100 ആയുസാണ് കേട്ടോ, നിന്നെ പറ്റി ആലോചിച്ചതേ ഉള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. അതായത് പ്രത്യേകിച്ച് മറ്റു മാധ്യമങ്ങളൊന്നും ഉപയോഗിക്കാതെ രണ്ടു പേർ തമ്മിൽ തലച്ചോർ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ നടത്തുക. അടുത്തിടെ ടെസ്ല, സ്പേസ് എക്സ് തുടങ്ങിയ കമ്പനികളുടെ ഉടമയും ശതകോടീശ്വരനുമായിട്ടുള്ള എലോൺ മസ്ക് ഒരാൾക്ക് തലച്ചോറിൽ ഇംപ്ലാന്റുകൾ സ്ഥാപിച്ച ശേഷം മനസ്സുകൊണ്ട് മൊബൈൽ സംവിധാനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന സാങ്കേതിക വിദ്യയെ കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ ടെലിപ്പതി സംബന്ധിച്ച ശാസ്ത്രീയ വിശദീകരണങ്ങളൊന്നും ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല എന്നുള്ളത് മറക്കരുത് കേട്ടോ. ഇനി ടെലിപ്പതിയുടെ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയാൽ, നിങ്ങൾ ആരെയെങ്കിലും കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ വിളിക്കുന്നു. അത് നിങ്ങൾ തമ്മിലുള്ള ആഴത്തിലുള്ള ഒരു കണക്ഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു പാട്ടിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് സമീപത്തുള്ള ഒരാൾ ആ ഒരു പാട്ട് പാടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിനർത്ഥം നിങ്ങളുടെ ചിന്തകളും മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നു എന്നതാണ് സൂചന. മാത്രമല്ല നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നീട് മറ്റൊരാൾ അതേ കാര്യം പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ചിന്തകൾ മറ്റൊരാളോട് പങ്കിടാതെ അവരത് മനസ്സിലാക്കുന്നു എന്നാണ് അർത്ഥം. മറ്റൊന്ന് വളരെ കാലമായിട്ട് ഓർക്കുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത ഒരാളെ കുറിച്ച് പെട്ടെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ്. ഇതും ആ വ്യക്തിയുമായിട്ട് ആഴത്തിലുള്ള ഒരു കണക്ഷനാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്കൊരു വികാരം അനുഭവപ്പെടുകയാണെന്നിരിക്കട്ടെ, അത് മുൻകാല ജീവിതത്തിൽ അനുഭവപ്പെട്ടിരുന്നതായിട്ട് തോന്നുക. അതായത് നിങ്ങളുടെ അനുഭവങ്ങളും വികാരങ്ങളും ഈ ജീവിതത്തിനപ്പുറത്തേക്ക് പോകുന്നതിന്റെ ഒരു ലക്ഷണമായിരിക്കാം അത്. അടുത്തത് വളർത്തു മൃഗങ്ങളുമായിട്ടുള്ള നിശബ്ദമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. അതായത് ഒരു വാക്ക് പോലും പറയാതെ നിങ്ങളുടെ വളർത്തു മൃഗങ്ങളെ നിങ്ങളോട് അടുക്കുക, ഒരുതരം നിശബ്ദ ബന്ധത്തെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്തായാലും ടെലിപ്പതി സത്യമാണോ മിഥ്യയാണോ എന്നത് സംബന്ധിച്ച് ശക്തമായിട്ടുള്ള തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. 1882 ഫെഡറിക് മയേഴ്സ് എന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് ടെലിപ്പതി എന്ന വാക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടേക്ക് എ ബ്രേക്കിൽ ഇനിയൊരു ചെറിയ ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിൽ.

0: ടേക്ക് എ ബ്രേക്ക്.
1: എപ്പോഴെങ്കിലും ഒക്കെ എസ്കലേറ്ററിൽ കയറിയിട്ടുള്ളവരാണ് എല്ലാവരും അല്ലെ. അപ്പോ പടികളുടെ വശങ്ങളിലെ ചെറിയ ബ്രഷുകൾ നീളത്തിൽ വെച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അഴുക്കും പൊടിയും ഒക്കെ തുടയ്ക്കാനാണെന്ന് കരുതി ഷൂ പോലും അവയിലിട്ട് ഉരച്ചിട്ടും ഉണ്ടായിരിക്കും അല്ലെ. ഷൂ അല്ലെങ്കിൽ ചെരുപ്പ് വൃത്തിയാക്കാനാണ് ഇതെന്ന് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. പക്ഷെ സത്യം അതല്ല കേട്ടോ. ഈ ബ്രഷുകൾക്ക് അഴുക്കും പൊടിയും തുടയ്ക്കലും വൃത്തിയാക്കലുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല എന്ന് തന്നെ പറയാം. ഇവ വാസ്തവത്തിൽ അപകടങ്ങൾ തടയാനായിട്ട് രൂപകൽപ്പന ചെയ്ത ഒരു സുരക്ഷാ സംവിധാനമാണ്. എസ്കലേറ്റർ ബ്രഷുകളെ സാധാരണ വിളിക്കുന്ന പേരാണ് സ്കേർട്ട് ഡിഫ്ലക്ടേഴ്സ്. വസ്ത്രങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളത് കൊണ്ടല്ല അവയെ സ്കേർട്ട് എന്ന് വിളിക്കുന്നത് കേട്ടോ. മറിച്ച് എസ്കലേറ്ററിന്റെ പടികൾക്കിടയിലും സൈഡ് പാനലിനും ഇടയിലുള്ള ഇടുങ്ങിയ വിടവിന്റെ പേരാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. ഇതൊരു ചെറിയ വിടവല്ലേ എന്നോർത്ത് അവഗണിക്കുന്നത് ശരിയല്ല. പക്ഷെ അതിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അപകടമാകുന്ന ഒന്നാണ്. അത്തരം അപകടങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് ബ്രഷുകൾ ഉള്ളത് കേട്ടോ. ഇനി എങ്ങനെയാണ് എസ്കലേറ്റർ ബ്രഷുകളെ സഹായിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, എസ്കലേറ്ററുകൾക്ക് പല വിധത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. ചിലത് പടികളുടെ അരുകുകളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ആളുകളെ ഓർമ്മിപ്പിക്കുന്ന മഞ്ഞ ബോർഡുകളാവും. എന്നാൽ ബ്രഷുകളാണെങ്കിലോ അവ ഒരു തടസ്സമായിട്ട് പ്രവർത്തിക്കുകയും നമ്മുടെ പാദം, ബാഗ്, വസ്ത്രം ഇവയൊക്കെ നേരത്തെ പറഞ്ഞ വിടവിലേക്ക് വീണു പോകാതെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒന്നുകൂടിയാണ്. അപ്പോ എസ്കലേറ്ററുകളുടെ വശങ്ങളിലുള്ള ബ്രഷുകൾ എന്താണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ. ടേക്ക് എ ബ്രേക്ക് ഓൺ ആസ്ട്രിയ FM 90 with me RJ Anamika.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഒരു മനുഷ്യൻ എന്തൊക്കെ സ്വപ്നങ്ങളാണ് ഉറക്കത്തില് കാണുന്നത് അല്ലെ? ചിലപ്പോ മനോഹരമായിട്ടുള്ള മനസ്സിന് കുളിർമയേകുന്ന എത്ര എത്ര സ്വപ്നങ്ങളായിരിക്കും കാണുക. മറ്റു ചിലപ്പോ ഭയപ്പെടുത്തുന്നതും ആശങ്ക നിറയ്ക്കുന്നതുമായിട്ടുള്ള ഡ്രീംസ് നമ്മൾ കാണാറുണ്ട്. എന്തെങ്കിലും സംഭവങ്ങളോ ആളുകളോ ഒക്കെയും സ്വപ്നത്തില് വന്നു പോകാറുണ്ട്. പക്ഷെ നമ്മുടെ സ്വപ്നത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? പലരും പല കാലത്തും സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങളെ കുറിച്ച് രസകരമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞും എഴുതിയും ഒക്കെ നമുക്ക് അറിവുണ്ട്. സോ മൃഗങ്ങളെ സ്വപ്നം കണ്ടാൽ ഉണ്ടാകുന്ന ചില ഫലങ്ങളെ കുറിച്ച് രസകരമായുള്ള ചില കാര്യങ്ങൾ നോക്കാം. ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർജെ അനാമിക. അപ്പോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, ഇന്ന് ലോക പാമ്പ് ദിനമാണ്. സോ സ്വപ്നത്തിൽ പാമ്പിനെ കണ്ടാൽ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് ആദ്യം പറയാട്ടോ. പാമ്പുകൾ പലപ്പോഴും പരിവർത്തനം, രോഗശാന്തി, പുനർജന്മം എന്നിവയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ്. സ്വപ്നത്തിൽ പാമ്പിനെ കാണുന്നത് പഴയ ശീലങ്ങളോ വിശ്വാസങ്ങളോ ഉപേക്ഷിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അധ്യായം സ്വീകരിക്കാനായിട്ടുള്ള സമയമായി എന്നതിന്റെ ഒരു സൂചനയാണ്. ഇനി പക്ഷികളെ സ്വപ്നം കാണുന്നത് സ്വാതന്ത്ര്യം, പ്രചോദനം, കമ്മ്യൂണിക്കേഷൻ എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്ന ഒന്നാണ്. പക്ഷികളുടെ തരമനുസരിച്ച് അത് വ്യത്യസ്ത കാര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ, പറന്നുയരുന്ന കഴുകനെ സ്വപ്നം കാണുകയാണെങ്കിൽ അഭിലാഷത്തെയും ആഗ്രഹത്തെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒന്നാണ്. അതേസമയം തന്നെ ചിലയ്ക്കുന്ന പക്ഷിയെ സ്വപ്നം കാണുകയാണെങ്കിൽ പുതിയ തുടക്കങ്ങളെയും സന്തോഷത്തെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് തന്നെ പറയാം. അടുത്തത് പൂച്ചകളെ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ സ്വാതന്ത്ര്യം, നിഗൂഢത അല്ലെങ്കിൽ അവബോധം എന്നിവയെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. പൂച്ചകൾ അവയുടെ നിഗൂഢവും മനസ്സിലാക്കാൻ കഴിയാത്തതുമായിട്ടുള്ള സ്വഭാവത്തിന് പേര് കേട്ടതും കൂടിയാണ് കേട്ടോ. അടുത്തതാണ് കുതിരകൾ. കുതിരകളെ സ്വപ്നം കാണുന്നത് ശക്തി, സ്വാതന്ത്ര്യം എന്നിവയൊക്കെ കാണിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. തടസ്സങ്ങളെ മറികടന്ന് ദൃഢനിശ്ചയത്തോടുകൂടിയും കൃപയോടുകൂടിയും നിങ്ങളുടെ സ്വപ്നങ്ങളെ ഫോളോ ചെയ്യാനായിട്ടുള്ള കഴിവിനെ പ്രതീകമാക്കുന്ന ഗാംഭീര്യമുള്ള ജീവികളാണ് കുതിരകൾ. നിങ്ങളൊരു കുതിരപ്പുറത്ത് കയറുന്നതായിട്ട് സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങൾ വിജയത്തിലേക്കുള്ള ശരിയായിട്ടുള്ള പാതയിലാണെന്നതിന്റെ സൂചനയിലായിരിക്കും. മറ്റൊന്ന് മത്സ്യം. സ്വപ്നങ്ങളിലെ മത്സ്യങ്ങൾ പലപ്പോഴും വികാരങ്ങൾ, അവബോധം, ആത്മീയത എന്നിവയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ് കേട്ടോ. സ്വപ്നത്തിന്റെ സന്ദർഭത്തെ ആശ്രയിച്ച് തെളിഞ്ഞ വെള്ളത്തിൽ നീന്തുന്ന മത്സ്യത്തെ സ്വപ്നം കാണുന്നത് വൈകാരിക വ്യക്തതയും സമാധാനത്തെയും സൂചിപ്പിക്കുന്ന ഒന്നാണ്. അതേസമയം ചെളിവെള്ളത്തിൽ കുടുങ്ങിയ മത്സ്യത്തെ കാണുന്നത് ആശയക്കുഴപ്പത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. മറ്റൊന്നാണ് ചിത്രശലഭങ്ങൾ. ചിത്രശലഭങ്ങൾ പരിവർത്തനത്തിന്റെയും വളർച്ചയുടെയും സൗന്ദര്യത്തിന്റെയും പ്രതീകങ്ങളാണ് എന്ന് തന്നെ പറയാട്ടോ. നിങ്ങളുടെ സ്വപ്നത്തിൽ ഒരു ചിത്രശലഭത്തെ കാണുന്നത് നിങ്ങൾ മാറ്റത്തിന്റെയും വ്യക്തിപരമായ വളർച്ചയുടെയും ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒന്നാണ്. ഫൈനൽ വൺ, സിംഹങ്ങൾ. സിംഹത്തെ സ്വപ്നം കാണുന്നത് പലപ്പോഴും ധൈര്യത്തെയും ശക്തിയെയും നേതൃത്വത്തെയും പ്രതിനിധീകരിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. സിംഹങ്ങൾ എന്ന് പറയുന്നത് കാട്ടിലെ രാജാക്കന്മാരാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു സിംഹത്തെ സ്വപ്നം കാണുന്നത് നിങ്ങളുടെ ആന്തരിക ശക്തിയെ സ്വീകരിച്ച് ഉയർന്നു നിൽക്കുന്നതിന്റെ സൂചനയായിരിക്കാം. അപ്പോ ചില മൃഗങ്ങളെ സ്വപ്നം കാണുന്നതിനെ കുറിച്ചും സ്വപ്നങ്ങളുടെ വ്യാഖ്യാനത്തെ കുറിച്ചും ഒക്കെയാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടറിഞ്ഞത് കേട്ടോ. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാടധികം വിശേഷങ്ങളൊക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാനായിട്ടുള്ള സമയം കൂടി ആയിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് റിയ എഫ് 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിരവധി നിയമങ്ങളുണ്ട്. ചില നിയമങ്ങൾ സംസ്കാരത്തിനും പ്രാദേശിക സിറ്റുവേഷൻസിനും അനുസൃതമായിട്ട് തയ്യാറാക്കിയവയാണ്. ചിലതൊക്കെ വളരെ വിചിത്രമായതും വിശ്വസിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അത്തരമൊരു നിയമം മനോഹരമായിട്ടുള്ള യൂറോപ്യൻ രാജ്യമായിട്ടുള്ള സ്വിറ്റ്സർലൻഡുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് എന്താണെന്നല്ലേ, രാത്രി 10 മണിക്ക് ശേഷം ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യുന്നത് ഇവിടെ നിയമവിരുദ്ധമായിട്ട് കണക്കാക്കപ്പെടുന്നു എന്നും അങ്ങനെ ചെയ്യുന്നവരെ ജയിലിൽ അടയ്ക്കുമെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. കേൾക്കുമ്പോൾ പലർക്കും ഇത് വിചിത്രമായിട്ട് തോന്നിയേക്കാം. എങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യം ശരിയാണോ തെറ്റാണോ എന്നതിനെ കുറിച്ച് ഇപ്പോഴും ചർച്ചകൾ ഡിസ്കഷൻസ് നടന്നു വരുന്നുണ്ട്. മഞ്ഞു മൂടിയിട്ടുള്ള മലനിരകൾക്കും ശാന്തമായ താഴ്വാരങ്ങൾക്കും പേര് കേട്ട സ്വിറ്റ്സർലൻഡ് വിനോദസഞ്ചാരത്തിന് പേര് കേട്ട ഒരു സ്ഥലം കൂടിയാണല്ലേ. പക്ഷെ രാത്രി 10 മണിക്ക് ശേഷം ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യുന്നത് നിയമപരമായി ഇവിടെ കുറ്റകരമാണെന്ന് വിനോദസഞ്ചാരികൾക്കിടയിൽ ഇപ്പോഴും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ സ്വിറ്റ്സർലൻഡിൽ ഇതൊരു ദേശീയ സർക്കാർ നിയമമല്ല, മറിച്ച് ഇവിടങ്ങളിലെ വീട്ടുടമസ്ഥ നിശ്ചയിക്കുന്ന സമയമാണ് കേട്ടോ. ഈ നിയമങ്ങൾ പ്രാദേശികമായിട്ട് ഹൗസ് ഓർഡിനിംഗ് എന്നാണ് അറിയപ്പെടുന്നത്, അതായത് വീട്ട് നിയമങ്ങൾ. എന്തുകൊണ്ടാണ് സ്വിറ്റ്സർലൻഡിൽ ഇങ്ങനൊരു നിയമം വന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, സ്വിറ്റ്സർലൻഡിലെ ആളുകൾ ശബ്ദത്തോട് വളരെ സെൻസിറ്റീവ് ആണെന്ന് പറയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് കനം കുറഞ്ഞ മതിലുകളുള്ള പഴയ കെട്ടിടങ്ങളിലെ രാത്രിയിലെ ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യുന്നതിന്റെ വോയിസ് അയൽക്കാരിലേക്ക് എളുപ്പത്തിൽ എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് പല വീട്ടുടമസ്ഥരും രാത്രി വൈകി ടോയ്ലറ്റ് ഉപയോഗിക്കരുത് എന്ന് അവരുടെ വാടക കരാറുകളിൽ ഒരു നിബന്ധന ഉൾപ്പെടുത്തുന്നത്. സമാധാനം നിലനിർത്തുകയും ആരെയും ശല്യപ്പെടുത്താതിരിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. ഇനി വാടകക്കാരൻ അയാളുടെ വാടക കരാറില് ഈ ഒരു നിയമം ഉൾപ്പെടുത്തുകയും താമസക്കാരൻ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഹൗസ് ഓണർക്ക് മുന്നറിയിപ്പ് നൽകാം. വീട്ടു നിയമങ്ങൾ അനുസരിച്ച് വീട്ടുടമസ്ഥര് പലപ്പോഴും ഇക്കാര്യത്തിൽ മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. എന്നാൽ സമാനമായിട്ടുള്ള പരാതികൾ ആവർത്തിക്കുകയാണെങ്കിൽ പോലീസിൽ പരാതി നൽകാനായിട്ട് സാധിക്കുന്ന ഒന്നുകൂടിയാണ്. എന്തായാലും വിചിത്ര നിയമങ്ങളുള്ള പല നാടുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു നിയമത്തെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടത് കേട്ടോ. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: വല നെയ്ത് നെയ്ത്തുയരങ്ങളിൽ പറക്കുന്ന ഏതു മലയും കെട്ടിടവും മിനിറ്റുകൾക്കുള്ളിൽ ചാടിക്കേറുന്ന സ്പൈഡർമാന്റെ സാഹസിക കഥകൾ നമ്മളെ എല്ലാം വളരെയധികം അതിശയിപ്പിക്കുകയും ആവേശം കൊള്ളിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാലേ സ്പൈഡർമാനെ അനുസ്മരിപ്പിച്ച് വിസ്മയമാകുകയാണ് ചൈനക്കാരിയായിട്ടുള്ള ഒരു സ്പൈഡർ വുമൻ. ലുവു ഡെങ്പിൻ എന്ന ചൈനക്കാരിയാണ് ലോകത്തെ ഇതിനകം വിസ്മയിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. 100 മീറ്ററിലധികം ഉയരമുള്ള പാറക്കെട്ടുകളിൽ സുരക്ഷാ സംവിധാനങ്ങളൊന്നും ില്ലാതെ കയറാനായിട്ട് 43-കാരിയായിട്ടുള്ള ഈ ചൈനീസ് സ്പൈഡർ വുമണ് കഴിയുന്നുണ്ട്. ചൈനീസ് സ്പൈഡർ വുമൺ എന്ന പദവി നേടിയ ഇവർക്ക് റോക്ക് ക്ലൈംബിംഗ് ചെയ്യുന്ന പുരാതന മിയാവോ പാരമ്പര്യത്തിലുള്ള ഏക വനിത കൂടിയാണ് കേട്ടോ. 108 മീറ്റർ ഉയരമുള്ള പാറ, അതായത് 30 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള ലംബമായ പാറകളിൽ കൈകൾ ഉപയോഗിച്ച് അള്ളി പിടിച്ച് കയറാനായിട്ട് ഈ ഒരു സ്പൈഡർ വുമണ് ഈസി ആയിട്ട് കഴിയും. 15-ാം വയസ്സിൽ തന്റെ അച്ഛന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവർ റോക്ക് ക്ലൈംബിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആദ്യകാലത്ത് ഉപജീവന മാർഗത്തിനായിട്ട് ഔഷധ സസ്യങ്ങൾ കളക്ട് ചെയ്യുന്നതിനും മറ്റുമാണ് ഇവര് ഈ ഉയരമുള്ള പാറയിൽ കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ വിദ്യയിൽ പ്രാവീണ്യം നേടുന്നതിന് ശാരീരിക ശക്തി മാത്രമല്ല കാര്യമായിട്ടുള്ള വൈദഗ്ധ്യവും ആവശ്യമായിട്ടുള്ള ഒന്നാണ്. ഇത്തരം സാഹസികതയൊക്കെ ആൺകുട്ടികൾക്ക് മാത്രമാണെന്ന് പറയുന്നവരോട് ഈ ഒരു സ്പൈഡർ വുമണ് പറയാനുള്ളത് എങ്ങനെയാണ് കേട്ടോ. പുരുഷന്മാരും സ്ത്രീകളും തുല്യരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാനിത് പഠിച്ചു. ഒരു സ്പൈഡർ വുമൺ എന്ന നിലയിൽ എന്റെ യാത്ര ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ആൻഡ് ലുവോയുടെ ഒരു കഴിവ് പുരാതനമായുള്ള മിയാവോ സംസ്കാരത്തിൽ വേരൂന്നിയിട്ടുള്ള ഒന്നുകൂടിയാണ്. മിയാവോ ജനങ്ങൾ പരമ്പരാഗതമായിട്ട് ഉയർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരാണ്. ഇത്തരം കഴിവുകൾ പരമ്പരാഗതമായിട്ട് ഇവർക്കിടയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒന്നുകൂടിയാണ്. പാറയിൽ കയറുന്നത് നിലത്തുകൂടി നടക്കുന്നത് പോലെയാണെന്നാണ് കേട്ടോ ഈ ഒരു സ്പൈഡർ വുമൺ പറയുന്നത്. ലുവോയെ പിതാവാണ് റോക്ക് ക്ലൈംബിങ്ങിന്റെ ബാലപാഠങ്ങൾ അഭ്യസിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ലുവോയുടെ പിതാവിന് മുൻപ് ജീവിച്ചിരുന്ന തലമുറയിലെ മനുഷ്യരെ പോലെ ഹെൽമെറ്റോ മറ്റ് സുരക്ഷാ ഉപകരണങ്ങളോ ഇല്ലാതെയായിരുന്നു അദ്ദേഹം റോക്ക് ക്ലൈംബിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ പിതാവിനൊപ്പം പാറക്കെട്ടുകൾ കയറാനായിട്ടും ട്രെയിനിങ് നേടിയിട്ടുള്ള ലുവോയും ഇത്തരം സുരക്ഷാ ഉപകരണങ്ങളൊന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും സ്പൈഡർ വുമന്റെ ജീവിതവും കഥയും ചൈനയിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെയും ഇന്ന് ലോകമെങ്ങും വൈറലാണ് എന്ന് തന്നെ പറയാം. ടേക്ക് എ ബ്രേക്കിൽ ഇനി ചെറിയൊരു ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിൽ.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഓൺലൈനായിട്ട് വാങ്ങാനായിട്ട് സാധിക്കും അല്ലെ. ഇൻസ്റ്റഗ്രാമിൽ തുടങ്ങി സമൂഹ മാധ്യമങ്ങൾ പോലും ഇന്ന് ഓൺലൈൻ ഷോപ്പിങ്ങിന്റെ മാർക്കറ്റിംഗ് ഇടങ്ങളാണ് എന്ന് തന്നെ പറയാം. ഏത് സാധനങ്ങളും വീട്ടിലിരുന്ന് കണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട്ടിലേക്ക് വരുത്തുന്ന രീതി നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നുകൂടി പറയാം. ആൻഡ് കഴിഞ്ഞ 10 വർഷങ്ങളായിട്ടാണ് ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമുകൾ ആളുകൾക്കിടയിൽ ഇത്രത്തോളം സ്വീകാര്യമായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത്രയും അധികം ആളുകൾ ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് മനുഷ്യരെ സംതൃപ്തമാക്കുന്ന എന്തോ ഒന്ന് അതിലുണ്ടെന്ന് എന്ന് മനസ്സിലാക്കാമല്ലോ. സാധനങ്ങൾ തിരയാനായിട്ടുള്ള അനന്തമായിട്ടുള്ള സാധ്യതയാണ് ഈ ഒരു സാറ്റിസ്ഫാക്ഷന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഓൺലൈൻ സ്റ്റോറുകൾ ചില ആളുകൾക്ക് പെട്ടെന്നുള്ള തിരഞ്ഞെടുപ്പിന്റെ സ്ഥലം കൂടിയാണ് കേട്ടോ. കാണുന്നു, ഇഷ്ടപ്പെട്ടാൽ ഉടൻ കാർട്ടിൽ സേവ് ചെയ്ത് വെക്കുന്നു. എന്നാൽ കടയിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ അതേക്കുറിച്ച് അധികം തവണ ചിന്തിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുന്നുണ്ട്. ഇത്തരത്തിൽ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന ആളുകൾ വ്യത്യസ്ത തരത്തിലാണ് എന്ന് തന്നെ പറയാം. ഓൺലൈൻ ഷോപ്പിംഗ് സ്വഭാവത്തിൽ നിന്നും ആളുകളുടെ സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇഷ്ടപ്പെട്ട വസ്ത്രമോ മറ്റെന്തെങ്കിലും സാധനങ്ങളോ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിന് സന്തോഷം തോന്നുകയും ഡോപമിൻ എന്ന സന്തോഷത്തിന്റെ ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഷോപ്പിൽ പോയി സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കില്ല എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്ന ഒരു കാര്യം. ഷോപ്പിൽ പോകുന്നു, വസ്ത്രങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യുന്നു, അതിനിടയിൽ സെയിൽസ്മാൻ, തിരിച്ചുള്ള യാത്ര, തിരക്ക്, ട്രാഫിക്, ഇങ്ങനെ 100 കാര്യങ്ങൾ നമ്മുടെ സന്തോഷത്തെ തല്ലിക്കെടുത്തുമെന്നും എന്നാൽ ഓൺലൈൻ ഷോപ്പിംഗിന് ഇതൊന്നും ബാധകമല്ല എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ആൻഡ് ഓൺലൈൻ ഷോപ്പിംഗിന്റെ ഗുണകരമായിട്ടുള്ള വശങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ഡിസ്കഷൻസിലേക്ക് വഴിവെക്കുന്നുണ്ട്. അതായത് വീട്ടിൽ നിന്ന് എവിടെയും പോകണ്ട, ആരുമായിട്ട് സംസാരിക്കേണ്ട, നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് പണം നൽകി സാധനങ്ങൾ വരുന്നതിനായിട്ട് കാത്തിരിക്കുക. സത്യത്തിൽ മനുഷ്യരുടെ മടി എന്ന ഘടകത്തെയാണ് ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നത് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഏറ്റവും കുറഞ്ഞ പരിശ്രമത്തിൽ കൂടുതൽ ഗുണം ലഭിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒന്ന് എന്ന് പറയുന്നത് അല്ലെ. ഇതൊക്കെ ശരിയാണെങ്കിലും അല്ലെങ്കിലും കടയിൽ പോയിട്ട് വാങ്ങുന്നതിനേക്കാൾ വിലക്കുറവാണല്ലോ ഇതിന് ഓൺലൈൻ എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാകാം. ഷോപ്പിംഗിൽ ഒത്തിരി പണം ചെലവാക്കുന്നു എന്ന് തോന്നുന്നവർക്ക് പോലും ഓൺലൈൻ ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത്ര സങ്കടം തോന്നാറില്ല. ഇത് ചില ആളുകളുടെ മാത്രം ഒരു കാര്യമാണ്. എന്നാൽ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുമ്പോഴും കുറ്റബോധം തോന്നുന്ന ചില ടൈപ്പ് ഓഫ് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒരു സാധനം വാങ്ങാനുള്ള ഉദ്ദേശത്തിൽ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുകയും എന്നാൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് തോന്നുന്നതൊക്കെ വാങ്ങുകയും ചെയ്യുന്ന ആളുകൾക്കാണ് ഓൺലൈൻ ഷോപ്പിംഗും കുറ്റബോധം സമ്മാനിക്കുന്ന ഒരു കാര്യം. ആൻഡ് നമ്മളെ സമയം ലാഭിക്കുന്നതിന്, സംതൃപ്തി തോന്നുന്നതിന്, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുന്നത്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സാധനങ്ങൾ വാങ്ങുന്നതിന് എല്ലാം ഓൺലൈൻ ഷോപ്പിംഗ് കൂടുതൽ സഹായകമായിട്ടുള്ള ഒന്നാണ്. എങ്കിലും എല്ലാ സാധനങ്ങളും ഓൺലൈനായിട്ട് വാങ്ങുന്നത് അത്ര സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ നൽകില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് കേട്ടോ. ടേക്ക് എ ബ്രേക്കിലൂടെ ഇതുപോലെ ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ശ്രീ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: അതെ, സ്വപ്നം കാണുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു സ്വപ്നം കണ്ടാലോ? ഇതെന്താപ്പ കഥ? സ്വപ്നം കാണുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് സ്വപ്നം കണ്ടാലോ? എന്താണ് ഞാൻ ഈ പറയുന്നത് എന്നായിരിക്കും നിങ്ങൾ ഇപ്പോ ചിന്തിക്കുന്നത്. ഇത്തരത്തിൽ പകുതി ബോധത്തിൽ കാണുന്ന സ്വപ്നങ്ങളാണ് ലൂസിഡ് ഡ്രീം എന്ന് അറിയപ്പെടുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ വ്യക്തമായ സ്വപ്നം. ഉറക്കം മുറുകുന്നതിന് മുൻപ്, അതായത് പാതി ഉറക്കത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ സ്വപ്നം കാണാനായിട്ട് കഴിയും. ലൂസിഡ് ഡ്രീമിൽ ആയിരിക്കുന്ന സമയത്ത് സ്വപ്നത്തിന്റെ കോൺസെപ്റ്റ് നമ്മൾക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരു സിനിമ പോലെ സ്വപ്നത്തിൽ കാണാമെന്നത് എത്ര മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഉപബോധ മനസ്സിനെ ഉപയോഗപ്പെടുത്തിയാണ് തലച്ചോർ ഈ ഒരു ലൂസിഡ് ഡ്രീം നടപ്പിലാക്കുന്നത് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. തലച്ചോറിലെ ചില തരംഗങ്ങളുടെ പാറ്റേണും വൈദ്യുത സിഗ്നലുകളും ഉണ്ടാകുന്ന മാറ്റങ്ങളുമാണ് ഈ ഒരു ലൂസിഡ് ഡ്രീമിന് പിന്നിലെ കാരണമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ആൻഡ് തലച്ചോർ ഏറ്റവും സജീവമായിരിക്കുന്ന ഘട്ടത്തിലാണ് ലൂസിഡ് ഡ്രീം കാണാനായിട്ട് സാധിക്കുക കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ കാണുന്ന സ്വപ്നങ്ങൾ തെളിച്ചമുള്ളതും ക്ലിയറും ആയിരിക്കും, അതായത് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ലൂസിഡ് ഡ്രീം നടക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയുടെ പ്രവർത്തനം ഏത് തരത്തിലായിരിക്കുമെന്ന് മനസ്സിലാക്കാനായിട്ട് വിദഗ്ധര് പല തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലൂസിഡ് ഡ്രീമിലായിരിക്കുന്ന സമയത്ത് മസ്തിഷ്ക തരംഗത്തിലും പോളോ സോമനോഗ്രാഫിക് ഡേറ്റയിലും വ്യത്യാസമുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാത്രമല്ല പാതി ഉറക്കത്തിലെ സ്വപ്നം കാണുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ മെമ്മറി പ്രോസസിംഗും പെർസെപ്ഷനും മറ്റൊരു തരത്തിലാണ് പ്രവർത്തിക്കുക എന്ന പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ലൂസിഡ് ഡ്രീം എന്നത് ഒരു നിസ്സാരമായിട്ടുള്ള ഒരു പ്രോസസ് അല്ല എന്ന് തന്നെ പറയാം കേട്ടോ. ഇതിലെ തലച്ചോറിന്റെ നിരവധി സംവിധാനങ്ങൾ ഒരേപോലെ പ്രവർത്തിച്ചാണ് ഈ സ്വപ്നം സാധ്യമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറക്കാതെ കണ്ടത് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് ഓർത്തു വെക്കാനായിട്ട് കഴിയുന്നത് കേട്ടോ. ഉറക്കത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ തലച്ചോറ് നിർത്തിവെക്കുന്നതിനാലാണ് എഴുന്നേൽക്കുന്ന സമയത്ത് സ്വപ്നം പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ നമ്മൾ മറന്നു പോകാറുള്ളത്. ആൻഡ് ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും അധികം ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്നിവയാണ് സ്വപ്നത്തിൽ വരിക എന്ന് ചില റിപ്പോർട്ടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ചിലപ്പോഴൊക്കെ പരസ്പര ബന്ധമില്ലാത്തതും അതുപോലെ തന്നെ നമ്മളുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത സ്വപ്നങ്ങൾ കാണുന്നത് എന്തുകൊണ്ടാണെന്നതിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല, ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. എന്തായാലും നമ്മുടെയൊക്കെ സ്വപ്നങ്ങളിൽ വന്നിട്ടുള്ള പരസ്പര ബന്ധമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടല്ലേ. അപ്പൊ ഈ സ്വപ്നത്തെ പറ്റി പറഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നൊരു കാര്യമുണ്ട്. അതായത് ഞാൻ ചെറുപ്പത്തിലെ കണ്ടൊരു സ്വപ്നമാണ്, പക്ഷെ ഇപ്പോഴും എനിക്കത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ട്. അതായത് ഞാൻ വീടിന്റെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ആ ഇരിക്കുന്ന സമയത്ത് ദൂരെ നിന്ന് ഒരു മഞ്ഞുമല ഇങ്ങനെ പയ്യെ വരിക, സ്ലോ മോഷനിലൊക്കെ വരികയാണ്. മറ്റേ നമ്മുടെ മമ്മൂക്ക ബിഗ് ബിയിലൊക്കെ വരുന്ന പോലെ സ്ലോ മോഷനിലിങ് വരികയാണ്. ഞാൻ ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞ് ബോധം വന്നപ്പോ, അതായത് ഞാൻ എണീറ്റ സമയത്ത് ആലോചിച്ചു, എന്ത് സ്വപ്നമാണ് ഞാൻ ഈ കണ്ടത്. അതിന് ഒരു ബന്ധവുമില്ല, മഞ്ഞുമല എന്റെ വീട്ടിൽ വരാനായിട്ട് ഒരു സാധ്യതയില്ല. അങ്ങനെ ഒരു ബന്ധവുമില്ലാത്ത ഇഷ്ടം പോലെ സ്വപ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അപ്പൊ എന്തായാലും ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിലൂടെ വൈൻഡ് അപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാടധികം വിശേഷങ്ങൾ കേട്ടു, അറിഞ്ഞു, ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പോ ഇനി നിങ്ങളുടെ രാത്രികളെ മനോഹരമാക്കാനായിട്ടുള്ള നിശാഗന്ധി കേൾക്കാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ എണീറ്റ് പോയില്ലെങ്കിൽ ശ്രീശാന്തിനെ ഓടിച്ചുവിടാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ തൽക്കാലം ഒന്ന് വിട പറയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശുഭരാത്രി വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജനാമിക സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു, അതാണ് വിളിക്കാൻ പറ്റാഞ്ഞത്. എത്ര തവണ നമ്മൾ ഈ വാചകം പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ കേട്ട് കാണും. എന്നാൽ സത്യം അതല്ല കേട്ടോ. ഈ ലോകത്ത് ആരും തന്നെ ശ്വാസം വിടാൻ പോലും സമയമില്ലാത്തത്ര തിരക്കിലല്ല എന്നതാണ് യാഥാർത്ഥ്യം. ദിവസത്തിൽ 24 മണിക്കൂർ എല്ലാവർക്കും ഉണ്ട്. അതിൽ നമ്മൾ ആർക്കൊക്കെ സമയം കൊടുക്കുന്നു എന്നത് നമ്മുടെ പ്രയോറിറ്റികളെ ആശ്രയിച്ചാണ്. നമുക്ക് ശരിക്കും സംസാരിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ മീറ്റിങ്ങൾക്കിടയിലോ യാത്രകൾക്കിടയിലോ എന്തിന് ഉറക്കം കളഞ്ഞോ നമ്മൾ അവർക്കായി സമയം കണ്ടെത്തും. തിരക്കാണെന്ന് ആരെങ്കിലും നിങ്ങളോട് നിരന്തരം പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് സമയമില്ല എന്നല്ല, മറിച്ച് അവരുടെ ഇപ്പോഴത്തെ ലിസ്റ്റിൽ നിങ്ങൾ ആദ്യത്തെ സ്ഥാനങ്ങളിൽ ഇല്ല എന്ന് മാത്രമാണ്. തിരക്കെന്നത് പലപ്പോഴും സ്നേഹമില്ലായ്മയെ മറച്ചു പിടിക്കാനുള്ള ഏറ്റവും മനോഹരമായ ഒരു മുഖം മൂടി മാത്രമാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു കാലത്ത് ജീവന്റെ പാതയായിരുന്ന ചില സുഹൃത്തുക്കളുണ്ടാവും. ദിവസവും മണിക്കൂറുകളോളം സംസാരിച്ചിരുന്നവർ. എന്നാൽ ഇന്ന് വഴിയരികിൽ വെച്ച് കണ്ടാൽ പോലും ഒരു ചിരയിലൊതുക്കി നമ്മൾ നടന്നു നീങ്ങും. ചോദിച്ചാൽ രണ്ടുപേർക്കും ഒരേ ഉത്തരമായിരിക്കും, ഭയങ്കര തിരക്കാണ്, ലൈഫ് അങ്ങനെയൊക്കെ ആയിപ്പോയി. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ ശരിക്കും അത്ര ബിസിയാണോ? ഫോണിൽ ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലും മണിക്കൂറോളം സ്ക്രോൾ ചെയ്യാൻ നമുക്ക് സമയമുണ്ട്. ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾക്കും നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്. പക്ഷെ പണ്ടത്തെ ആ കൂട്ടുകാരന് ഒരു മെസ്സേജ് അയക്കാൻ, നിനക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ ഒരു മിനിറ്റ് സമയം നമുക്കില്ല. ഈ ബന്ധങ്ങൾ അകലുന്നത് തിരക്കുകൾ കാരണമല്ല, മറിച്ച് ആ ബന്ധങ്ങൾ നിലനിർത്താൻ നമ്മൾ കാണിക്കുന്ന താല്പര്യക്കുറവ് കൊണ്ടാണ്. മനസ്സുണ്ടെങ്കിൽ ഏത് തിരക്കുകൾക്കിടയിലും സൗഹൃദങ്ങൾ പൂത്തു നിൽക്കുക തന്നെ ചെയ്യും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. ഈ പ്രണയത്തിൽ തിരക്കുകൾക്ക് വേറൊരു ഭാഷയാണ് ഉള്ളത്. ഒരാളെ നമ്മൾ ജീവന തുല്യം സ്നേഹിക്കുമ്പോൾ ലോകം മുഴുവൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇടിഞ്ഞു വീണാലും അവരോട് സംസാരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തും. കാരണം ആ സംസാരമാണ് നമ്മുടെ ഏറ്റവും വലിയ ആശ്വാസം. എന്നാൽ പ്രണയം മങ്ങി തുടങ്ങുമ്പോൾ ആദ്യമെത്തുന്ന വില്ലൻ ഈ തിരക്കായിരിക്കും. വാട്സാപ്പിൽ ഓൺലൈൻ ആയിരുന്നിട്ടും മെസ്സേജുകൾക്ക് റിപ്ലൈ വരാതിരിക്കുക, ഫോൺ വിളിച്ചാൽ കട്ട് ചെയ്യുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യുക, പിന്നെ ചോദിക്കുമ്പോൾ ഭയങ്കര ബിസിയായിരുന്നു എന്ന് മറുപടി പറയുക. വാസ്തവത്തിൽ സ്നേഹിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇത്ര ബിസിയാകാൻ കഴിയുക? തിരക്കുകൾക്കിടയിലും തനിക്കായി മാറ്റിവെക്കുന്ന ആ ചെറിയ സമയമാണ് ഏതൊരു പ്രണയിതാവും ആഗ്രഹിക്കുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ ഫോണിലെ സ്ക്രീനിലേക്ക് നോക്കി ഒരു മെസ്സേജോ ഒരു കോളോ വരുമെന്ന് കരുതി കാത്തിരിക്കുന്ന ചില മനുഷ്യരുണ്ട്. അവരെപ്പോഴും സ്വന്തം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കും. അയാൾക്ക് തിരക്കായിരിക്കും, അതാ വിളിക്കാത്തത്, ഫ്രീ ആകുമ്പോൾ വിളിക്കുമെന്ന്. എന്നാൽ ആ കാത്തിരിപ്പ് പലപ്പോഴും അവസാനിക്കുന്നത് കണ്ണുനീരിലായിരിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെ ശരിക്കും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ നിങ്ങളിങ്ങനെ കാത്തിരിക്കാൻ അനുവദിക്കില്ല. അവർ അവരുടെ തിരക്കുകൾ മാറ്റിവെച്ചെങ്കിലും നിങ്ങളെ തേടി വരും. അതുകൊണ്ട് നിങ്ങളുടെ വില മനസ്സിലാക്കാത്ത, നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ തയ്യാറില്ലാത്ത ആളുകൾക്ക് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയാതിരിക്കുക. അവർ ബിസിയല്ല, മറിച്ച് അവരെ ശല്യപ്പെടുത്താൻ നിങ്ങളവിടെ ഉണ്ടാകരുത് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ സത്യം വേദനയോടെയാണെങ്കിലും നാം ഉൾക്കൊണ്ടേ തീരൂ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാവുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ പണ്ടൊക്കെ വൈകുന്നേരങ്ങളിലെ വീടിൻ്റെ ഉമ്മറത്ത് കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളൊരു യന്ത്രത്തെ പോലെ ഓടുകയാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, തളർന്ന് തിരികെ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുന്നു. ചോദിച്ചാൽ നമ്മൾ പറയും നല്ലൊരു ഭാവി ഉണ്ടാക്കിയെടുക്കാനുള്ള തിരക്കിലാണെന്ന്. പണം സമ്പാദിക്കാനും ലക്ഷ്യങ്ങളിൽ എത്താനും ഈ ഓട്ടം ആവശ്യമാണ്. പക്ഷേ ഇതിനിടയിൽ ജീവിക്കാൻ മറന്നുപോകുന്നു എന്നതാണ് സത്യം. സ്വന്തം മാതാപിതാക്കളോട് സംസാരിക്കാൻ, പാർട്ട്ണറോട് മനസ്സ് തുറക്കാൻ, കുട്ടികളുടെ കൂടെ അല്പം സമയം ചെലവഴിക്കാൻ, എന്തിന് സ്വസ്ഥമായി ഒരു പാട്ട് കേൾക്കാൻ പോലും നമുക്കിപ്പോൾ സമയമില്ലാതായിരിക്കുന്നു. ഈ ഓട്ടമൊക്കെ കഴിഞ്ഞ് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ സമ്പാദിച്ചതൊക്കെ ബാക്കിയുണ്ടാവും. പക്ഷേ അത് ആസ്വദിക്കാൻ നമ്മുടെ കൂടെ ആളുകളുണ്ടായില്ല. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നതിനേക്കാൾ പ്രധാനമാണ് നമുക്ക് വേണ്ടി തന്നെ നമ്മൾ സമയം കണ്ടെത്തുന്നത്. പലരും സ്വന്തം ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും തിരക്കുകൾ എന്ന പേരിൽ കുഴിച്ചു മൂടുകയാണ് പതിവ്. ഒരു യാത്ര പോകാൻ, ഇഷ്ടമുള്ള ഒരു പുസ്തകം വായിക്കാൻ, അല്ലെങ്കിൽ വെറുതെ മഴ നോക്കിയിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനോട് തന്നെയാണ് ഏറ്റവും വലിയ അനീതി ചെയ്യുന്നത്? ജോലിയും ഉത്തരവാദിത്തങ്ങളും എക്കാലവും ഉണ്ടാകും, പക്ഷേ അതൊരിക്കലും തീരാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങളുടെ യൗവനവും ആരോഗ്യവും എന്നീ കാണുന്ന സമയമൊന്നും നാളെ തിരികെ കിട്ടില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി മാത്രം കുറച്ച് സമയം മാറ്റിവെക്കുക. ആ സമയത്ത് ഫോണോ മറ്റു ചിന്തകളോ ഇല്ലാതെ നിങ്ങളുടെ സ്വന്തം മനസ്സിനെ സ്വയം കേൾക്കുക. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ സമയമില്ല എന്നത് ഭൂമിയിലെ ഏറ്റവും വലിയ ഒരു മായികമായ പദമാണ്. നമുക്കെല്ലാവർക്കും ഒരേ സമയമാണ് ഈ പ്രകൃതി നൽകിയിരിക്കുന്നത്. അത് എങ്ങനെ വിനിയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. ഇനി ആരെങ്കിലും നിങ്ങളോട് ബിസിയാണെന്ന് പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, അവരുടെ പ്രയോറിറ്റികളിൽ ഇപ്പോൾ നിങ്ങളില്ല എന്ന്. അതുപോലെ നിങ്ങൾ ആരുടെയെങ്കിലും സ്നേഹത്തെ തിരക്കിൻ്റെ പേര് പറഞ്ഞ് മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഓർക്കുക, നാളെ നിങ്ങൾക്ക് സമയം ലഭിക്കുമ്പോൾ ആ സ്നേഹം അവിടെ കാത്തുനിൽപ്പുണ്ടാകണം എന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർക്കായി സമയം കണ്ടെത്താം, സംസാരിക്കാം, ഈ സ്നേഹം പങ്കുവയ്ക്കാം. നാളെ എന്താകുമെന്ന് ആർക്കറിയാം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറേ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാത്തുവരത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.